0: മഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു അൽ ഖസസ് സൂറത്തു റൂം 30 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള മുത്രത്ത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സൂറത്ത് ഹൂദിലെ 100 മുതൽ 109 വരെ ആയത്തുകൾ.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വബറകാത്തു. ഇന്ന് 2026 മെയ് 18 തിങ്കൾ, ഹിജ്റ വർഷം 1447, ദുൽഹിജ 1, ദുൽഖാദ 30. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തു സുഹ്റുഫ് മുതൽ സൂറ അൽ അഹ്കാഫ് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രൂദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് സൂറത്തു സഹ്റുഫ് മുതൽ സൂറ അൽ അഹ്കാഫ് കൂടിയ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രൂദ്.
1: أعوذ بالله من الشيطان الرجيم.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ,
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നന്മയ്ക്ക് അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 30-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ജഅഫർ സലഫിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും ഇന്ന് 30-ാമത്തെ വചനവും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു ക്ലാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും കേൾക്കാനായി 24 മണിക്കൂറും റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജയിത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
4: അവർക്ക് ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അവസരമാണ് അൽമുഅല്ലിം. ഇന്ന് സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സുജൂദത്തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 11 ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
1: വചനം 29. വയാ കൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന് മാലൻ, ഒരു ധനവും, ഇൻ അജ്രിയ, എന്റെ പ്രതിഫലം അല്ല, ഇല്ല, അല്ലാതെ, അലല്ലാ, അല്ലാഹുവിങ്കൽ, വമാ അന, ഞാനല്ല, ബിത്വാരിദി, ആട്ടിക്കളയുന്നവൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നഹും, നിശ്ചയമായും അവർ, മുലാഖു, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, അവരുടെ റബ്ബിനെ, വലാക്കിന്നി, എന്നാൽ ഞാൻ, അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നു, കൗമൻ, ഒരു ജനതയായി, തജ്ഹലൂൻ, നിങ്ങൾ അറിയാതിരിക്കുന്നു.

0: എന്റെ ജനങ്ങളെ, ഇതിന്റെ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമായി യാതൊരു ധനവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലല്ലാതെ ബാധ്യത ഇല്ല. ഞാൻ വിശ്വസിച്ചവരെ ആട്ടിക്കളയുന്നവനല്ലതാനും. കാരണം അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാകുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ഒരു മൂഢജനതയായി കാണുന്നു.
1: വചനം 30. വയാ കൗമി, എന്റെ ജനങ്ങളെ, മൻ ആർ യൻസുറുനി, എന്നെ സഹായിക്കും, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ തറത്തുഹും, ഞാൻ അവരെ ആട്ടിക്കളഞ്ഞാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ.

0: എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിവിട്ടാൽ ആരാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിച്ചു രക്ഷിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒട്ടും ആലോചിച്ചു നോക്കുന്നില്ലേ?
1: വചനം 31. വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലഖും, നിങ്ങളോട്, ഇന്ദീ, എന്റെ പക്കലുണ്ട്, ഖസാഇനു, ഖജാനകൾ, അല്ലാഹി, അല്ലാഹുവിന്റെ, വലാ അഅലമു, എനിക്കറിയുകയുമില്ല, അൽഗൈബ, മറഞ്ഞ കാര്യം, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ഇന്നീ, നിശ്ചയമായും ഞാൻ, മലക്കുൻ, ഒരു മലക്ക്, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലില്ലദീന, യാതൊരുവരെ പറ്റി, തസ്ദരി, നിസാരമാക്കുന്നു, അഅ്യുനുക്കും, നിങ്ങളുടെ കണ്ണുകൾ, ലഞ്ഞുത്തിയഹും, അവർക്ക് നൽകുന്നതല്ല, അല്ലാഹു, അല്ലാഹു, ഖൈറൻ, ഒരു ഗുണവും, അല്ലാഹു, അല്ലാഹു, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ, യാതൊന്നിനെപ്പറ്റി, ഫി അംഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള, ഇന്നീ, നിശ്ചയമായും ഞാൻ, ഇതൻ, അപ്പോൾ, ലമിനദ്ദാലിമീൻ, അക്രമികളിൽപ്പെട്ടവൻ തന്നെ.

0: ജനങ്ങളെ, അള്ളാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അവഗണിച്ചു നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് അള്ളാഹു ഒരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സ്വന്തങ്ങളിൽ അഥവാ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. നിശ്ചയമായും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും.
1: ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കും നൂഹ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണിതെല്ലാം. യാതൊരു വ്യാഖ്യാനത്തിന്റെയും സഹായം കൂടാതെ തന്നെ അതിലടങ്ങിയ ആശയങ്ങൾ വ്യക്തമാണ്. അതിൽ നിന്ന് നാം പലതും പഠിച്ചു മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ആ മറുപടി ഇത്ര വിശദമായി ഇവിടെ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ വചനങ്ങളിലടങ്ങിയ പാഠങ്ങളിൽ ചിലത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഉപകാരമായിരിക്കും. ഉദാഹരണമായി, ഒന്ന്, മതോപദേശം നൽകുന്നവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. രണ്ട്, ജനങ്ങൾ ഉന്നതവർഗത്തിലോ പ്രമാണിവർഗത്തിലോ പെട്ടവരാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസത്തെയും സന്മാർഗിക കാര്യങ്ങളെയും വിലയിരുത്തിക്കൂടാത്തതാണ്. മൂന്ന്, ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് അധികം മുന്നോട്ട് വരിക. നാല്, ഒരു നല്ല കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ കേവലം താഴേക്കിടയിലുള്ളവരായതിൻ്റെ പേരിൽ മേലേക്കിടയിലുള്ളവർ അറച്ചു നിൽക്കുന്ന പക്ഷം അതവരുടെ വിഡ്ഢിത്തമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ താഴേക്കിടക്കാരെ അവഗണിച്ചു കളയുവാൻ പാടില്ല. അഞ്ച്, പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കഴിവുകളോ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. എന്നിരിക്കെ പ്രവാചകത്വം പോലുമില്ലാത്ത മഹാത്മാക്കളോ സജ്ജനങ്ങളോ ആയതിൻ്റെ പേരിൽ ആർക്കും അത് രണ്ടും ഒരിക്കലും ഉണ്ടാകാവതല്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഈ നീണ്ട പ്രസ്താവനകൾക്ക് ആ ജനതയിൽ നിന്നുണ്ടായ പ്രതികരണം നോക്കുക.
2: വചനം 32. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിച്ചു, ഫഅക്സർത, എന്നിട്ട് നീ ധാരാളമാക്കുകയും ചെയ്തു, ജിദാലന, ഞങ്ങളുമായുള്ള തർക്കം, ഫഅതിന, ഇനി ഞങ്ങളിലേക്ക് വരിക, ബിമാ, യാതൊന്നുകൊണ്ട്, തഅദുന, നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്ന, ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ട ആൾ.

0: അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു. അങ്ങനെ ഞങ്ങളോടുള്ള തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു. ഇനി നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന കാര്യം അഥവാ ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരിക. നീ സത്യം പറയുന്നവനാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: ഇതായിരുന്നു ആ ധിക്കാരികളുടെ പ്രതികരണം. അവരുടെ അഹന്തയും ഔദ്ധത്യവും പരിഹാസവും അതികഠിനം തന്നെ. ആ മഹാനുഭാവൻ അവസാനമായി പറയുന്നത് നോക്കുക.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅതീകും, നിങ്ങൾക്ക് കൊണ്ടുവരും, ബിഹി, അത്, അല്ലാഹു, അല്ലാഹു, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, വമാ, അല്ല, അന്തും, നിങ്ങൾ, ബിമുഅജിസീൻ, അശക്തമാക്കുന്നവർ.

0: അദ്ദേഹം പറഞ്ഞു, അല്ലാഹു മാത്രമാണത് നിങ്ങൾക്ക് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അവനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരല്ല താനും.
1: വചനം 34. വലാ യംഫഉകും, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല, നുസ്ഹീ, എന്റെ ഉപദേശം, ഇൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, അൻ അൻസഹ, ഞാൻ ഉപദേശിക്കാൻ, ലക്കും, നിങ്ങളെ, ഇൻകാന, ആയാൽ, അല്ലാഹു യുരീദു, ഉദ്ദേശിക്കുക, അയ്യുഗവിയക്കും, അവൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ, ഹുവ, അവൻ, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെ, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുക.

0: നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. നിങ്ങളെ വഴിപിഴവിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ റബ്ബത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
1: നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കോ സ്വാധീനമോ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ അത് നടപ്പിൽ വരുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ശിക്ഷ വരുന്ന പക്ഷം അവനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ നിങ്ങൾ മാറ്റം വരുത്താതെ ചടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആകയാൽ നിങ്ങളെ ഉപദേശിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങിയിട്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാവാൻ വഴികാണുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഈ ധിക്കാരത്തിന്റെ ഫലം അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. എത്ര മനോവേദനയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇതെല്ലാം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു.
2: വചനം 35. അം അതല്ല, യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചുവെന്ന്. ഖുൽ, നീ പറയുക, ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ, ഫഅലയ്യ, എന്നാൽ എന്റെ മേലാണ്, ഇജ്റാമീ, എന്റെ കുറ്റം ചെയ്യൽ, അഥവാ ഞാൻ ചെയ്ത കുറ്റം. വഅന, ഞാനാകട്ടെ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്.

0: അഥവാ അവർ പറയുന്നുവോ അതദ്ദേഹം കെട്ടിച്ചമച്ചിരിക്കുകയാണെന്ന്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്റെ മേലായിരിക്കും. നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ ബാധ്യത ഒഴിവായവനുമാണ്.
1: ഈ വചനം നൂഹ് നബി അലൈഹിസ്സലാമയെയും ജനതയെയും സംബന്ധിച്ച് തന്നെയാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു കാണുന്നത്. ഇതൊക്കെ നൂഹ് അലൈഹിസ്സലാം വൃഥാ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ആ ജനത പറയുന്നതെങ്കിൽ വാസ്തവത്തിൽ അതാണ് അവരുടെ വാദവും. അവരോട് ഇന്നിന്ന പ്രകാരം മറുപടി പറയണമെന്ന് നൂഹ് അലൈഹിസ്സലാമയോടുള്ള കൽപ്പനയായിരിക്കും അപ്പോൾ ഇത്. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാകയാൽ അതിന്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കില്ല, എനിക്ക് മാത്രമായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനേകം കുറ്റങ്ങളും തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേരേണ്ടി വരും. അതിൽ നിന്ന് ഞാൻ ശുദ്ധനുമായിരിക്കും. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണമെന്ന് സാരം. ഖത്താദ റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ ഈ വചനം നൂഹ് അലൈഹിസ്സലാമയെയും ജനതയെയും കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ആ ജനത ചെയ്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളവാദം നടത്തിക്കൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകളെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഒരു ഇടവാക്യമാണിത്. ഈ അഭിപ്രായമാണ് ഇബ്നു കസീർ, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിമ മറ്റു ചിലരും സ്വീകരിച്ചു കാണുന്നതും കൂടുതൽ നന്നായി തോന്നുന്നതും ഇതുതന്നെ. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 11 സൂറ ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ ഇസ്ലാമിൻ

0: അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
2: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ് അവർ. ഇല്ലാ ഫി ഉറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവി വനുഫൂർ. ഉതുവിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَن يَمْشِي 20-ൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ أَفَمَن يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീനു ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ത ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
2: അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: നമ്മൾ കേൾക്കുന്നത്. പരനിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ومن آياته أن تقوم السماء والأرض بأمره

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 407-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ അടുത്തതായി വിശുദ്ധ ഹറമുകളിൽ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാംമാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തുന്ന ഖുർആൻ പാരായണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സൂറത്ത് യൂസുഫ് 65 മുതൽ 87 വരെയുള്ള ആയത്തുകൾ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തു ഖാഫ് 38 മുതൽ 45 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ ഖലം 48 മുതൽ 52 വരെയുള്ള ആയത്തുകൾ.

0: അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

0: تي في قرآن تي في قرآن تي في نورنا بهدى. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം അതിനെ എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇന്ന് സൂറത്ത് ഹൂദിലെ 63-ാമത്തെ വചനത്തിന്റെ വിവരണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. നമ്മോട് സംസാരിക്കുന്നു ബഹുമാനായ ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച അവരുടെ ആ ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും സമൂദ് ഗോത്രത്തെ അദ്ദേഹം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 63-ാമത്തെ വചനത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് നീ വന്നിട്ടിപ്പോൾ അതൻഹാനാ അന്നഅബുദമാ യഅബുദു ആബാഉന, അതൻഹാനാ നീ വിരോധിക്കുകയാണോ, എന്ത് അന്നഅബുദ മാ യഅബുദു ആബാഉന, അന്നഅബുദ ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഇബാദത്തു ചെയ്യുന്നതിനെ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സംഗതി, ആ ഇബാദത്ത് എന്താണ്, മാ യഅബുദു ആബാഉന, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന ആ ഇബാദത്ത് അതാണ് ഞങ്ങളും ചെയ്യുന്നത്, അത് നീ വിരോധിക്കണോ? കാരണം നമുക്കറിയാം അള്ളാഹു ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വളരെ ഗുണകാംക്ഷയോടുകൂടി ആ ജനതയോട് ആ പ്രവാചകന്മാരെന്ത് ചെയ്യും, സംസാരിക്കും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ കുറ്റം, തങ്ങളുടെ സ്രഷ്ടാവും ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലകനുമായ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള കുറ്റാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ ഏറ്റവും ഗൗരവപൂർവം താക്കീതു ചെയ്തതും അവരെ ഓർമ്മപ്പെടുത്തിയതും ഈ ശിർക്ക് എന്ന മഹാപാപത്തെയാണ്. പ്രവാചകന്മാർ മുഴുവൻ തങ്ങളുടെ ജനതയെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ശിർക്കിൻ്റെ നേരെ വിരുദ്ധമായ ഏകനായ സ്രഷ്ടാവിലേക്ക് അവനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാ നബിമാരും നൽകിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത് എന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറുഹു അവനല്ലാതെ, അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിക്കണം. കാരണം ഒരാൾ ഇലാഹാകണമെങ്കിൽ, ആരാധിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയും അർഹതയും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ആള്, ആരാധിക്കപ്പെടുന്ന അത് ആരാണോ അതിന് യോഗ്യതയുള്ളവനാകണം. ആ യോഗ്യത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണം? ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. ആ അള്ളാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്, അതുമാത്രമല്ല, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുണ്ട്. മാത്രമല്ല, എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളിലും വിളിച്ചു തേടിയാലും അത് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് തുടങ്ങി ഒരുപാട് യോഗ്യതകളും അതിനുള്ള അർഹതയുമുള്ളവൻ അള്ളാഹു മാത്രമാണ്. ആ യോഗ്യതയും അർഹതയുമുള്ളവനെ ഇലാഹാകാൻ പറ്റുള്ളൂ. ആ ഇലാഹ് അള്ളാഹു മാത്രമുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി അവരെ കാര്യകാരണസഹിതം ഇതിനു മുമ്പ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ഗൗരവപൂർവം താക്കീതു ചെയ്തതുപോലെ സമൂദ് ഗോത്രത്തെയും സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ വിഷയം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തിരിച്ച് അവർക്കുള്ള ന്യായം, ആകെയുള്ളവരുടെ ന്യായം എന്താണ്? അന്നഅബുദു മാ യഅബുദു ആബാഉന, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ ആരാധിച്ചിരുന്ന ആ ആരാധ്യന്മാരെ, ആ പിന്നെ ഇബാദത്ത്, അത് നീ വിരോധിക്കുകയാണോ? മനസ്സിലായി? അത് നീ വിരോധിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ആ ചോദ്യത്തിന്, കാരണം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങളെ അധിവസിപ്പിച്ചവൻ, അവനാണ് യോഗ്യതയുള്ളവൻ എന്നല്ലാഹു അള്ളാഹുവിനെക്കുറിച്ച് സ്വാലിഹിനെ വരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അതിനെ മറികടക്കാനുള്ള ന്യായമൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളതാകെയുള്ളത് ഈ ദുർന്യായം മാത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ആരാധിച്ച, ഇബാദത്തു ചെയ്ത ആ ദുർന്യായം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ തൊട്ടടുത്ത വചനത്തിൽ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന വചനം ഈ 63-ാമത്തെ ആയത്താണ്. അദ്ദേഹം ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനാണ്, വ ആത്താനി, അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു, മിൻഹു, അവനിൽ നിന്നുള്ള റഹ്മത്തൻ, കാരുണ്യത്തിന്, ഫമൻ യൻസുറുനി മിനല്ലാഹി, അപ്പോൾ കാര്യമങ്ങനെയാണെന്നിരിക്കെ ആ അല്ലാഹുവിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുക, ഇൻ അസ്വൈത്തുഹു, നിങ്ങൾ പറയുന്ന ന്യായം കേട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ള ശക്തമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ നിലകൊള്ളുന്ന ഈ വിശ്വാസ നിലപാടിൽ നിന്ന് എൻ്റെ റബ്ബെനിക്കു നൽകിയ കാരുണ്യത്തിനെ ധിക്കരിച്ചുകൊണ്ട്, ഇൻ അസ്വൈത്തുഹു, ഞാനവനോട് നന്ദികേട് കാണിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കളയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ കാര്യം അങ്ങനെയെന്നിരിക്കെ ഫമാ തസീദൂനനി, നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ. ഫമാ തസീദൂനനി, നിങ്ങളെനിക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത് ഗൈറ തഖ്സീർ, നഷ്ടമല്ലാതൊന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്ന പ്രബോധനം നടത്തുന്ന വിഷയം, അതിലേറ്റവും പ്രധാനം തൗഹീദ്, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് വിഷയവും അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകയായോ ഒരു കാര്യവും ഒരു പ്രവാചകനും തൻ്റെ ജനതയെ പഠിപ്പിക്കില്ല. വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ ഒന്നും സംസാരിക്കില്ല, ഇൻ ഹുവ ഇല്ല വഹയിൻ യൂഹ, അദ്ദേഹത്തിന് വ്യക്തമായ അള്ളാഹു പ്രബോധനം വഹിയായി നൽകുന്ന വിഷയമല്ലാത്ത ഒന്നും ആ പ്രവാചകൻ എന്തു ചെയ്യില്ല, തൻ്റെ ജനതയോട് സംസാരിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നമ്മുടെ മേൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീനാണെന്നു പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ വല്ലതും പറയുകയാണെങ്കിൽ, നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് നാം പിടിക്കും. അള്ളാഹ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം ഛേദിച്ചു കളയും, കഠിനമായി ശിക്ഷിക്കും. ഈ രണ്ട് വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, രണ്ട് സന്ദർഭങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, മുഹമ്മദ് നബി യാകട്ടെ ഒരു പ്രവാചകന്മാരുമാകട്ടെ അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം കൊണ്ടോ ഒന്നും ഇതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് എനിക്ക് താല്പര്യമുണ്ട്, അതെന്തിൻ്റെ ഭാഗമാണ്, ഞാൻ വ്യക്തമായി എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രമാണത്തിൻ്റെ ന്യായമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുക്കു, കാലയ കൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തു, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ, അല്ലേ, ബയ്യിനത്താണ് ബുർഹാനുൻ വയഖീനുൻ, വ്യക്തമായ ദൃഢമായ തെളിവുകളുടെ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ. അവൻ എനിക്ക് വാതാനി മിൻഹു റഹ്മ, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണ്. എന്താ കാരുണ്യം? തഫ്സീർ കാണാൻ പറ്റും, മന്ന അലയ്യ ബിരിസാലത്തിഹി വവഹയിഹി, എന്താ റഹ്മത്ത്? അവൻ എൻ്റെ മേൽ ഔദാര്യമായി എനിക്ക് നൽകി, ബിരിസാലത്തിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള പ്രവാചകത്വം. ആ പ്രവാചകത്തെ തുടർന്നുള്ള വഹി. അതെനിക്ക് നൽകിയിരിക്കെ ഞാൻ നിങ്ങൾ പറയുന്നതിന്, നിങ്ങൾ ക്ഷണിക്കുന്നതിന്, നിങ്ങൾ വമാ തദുഊനനി ഇലൈഹി, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ പിന്തുടരുകയോ എന്നദ്ദേഹം ചോദിക്കുകയാണ്. ഒരിക്കലും ന്യായമല്ലാത്ത വർത്താനമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വാദം കേട്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ, അപ്പം നിങ്ങളെ പിന്തുടരണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ന്യായമായ വ്യക്തമായ പ്രമാണമുള്ള അവലംബത്തെ, ആ തെളിവിനെ ഞാൻ അവഗണിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതിലേക്ക് നിങ്ങളനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹു എനിക്ക് വഹി നൽകിയ ഈ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് മായം കലർത്തി നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ കൂടുകയാണെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, കൈകാര്യം ചെയ്യും, ഒരു സംശയമല്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ഫമൻ യൻസുറുനി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് എനിക്ക് സഹായം, രക്ഷ നൽകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ഇന്ന അസ്വൈതുഹു, ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യുന്ന, എനിക്ക് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനായി നിങ്ങളോടുള്ള ഗുണകാംക്ഷയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ താക്കീത് ചെയ്യുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട ഒരു 63-ാമത്തെ ഈ വചനത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിരക്ക്, ഖുർആൻ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിരക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകൾ: ഒന്ന്, പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ഒരു പ്രബോധകനുണ്ടാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അങ്ങനെയാണ്. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നതും എന്താണ് വാക്ക്? അറായിത്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും പ്രബോധനം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകണം. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സ് ഇളകുന്ന, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പ് പോലും മനസ്സിൽ വെച്ചുകൊണ്ടല്ല അദ്ദേഹം തൻ്റെ ജനതയെ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹ് വഹി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജനതയെ ഈ നന്മയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥയിൽ ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തെ പ്രബോധനം നിർവഹിച്ച, അള്ളാഹുവിലേക്ക് ക്ഷണിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിലും നമുക്ക് ഗുണപാഠങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അല നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുമായി സംസാരിച്ചത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
4: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന. പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ്. പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം. ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ. പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി. പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
8: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം

പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 9. വലഇൻ അദക്കുന, നാം ആസ്വദിപ്പിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യന്, മിന്ന, നമ്മിൽ നിന്ന്, റഹ്മത്തൻ, വല്ല കാരുണ്യവും, സുമ്മ, പിന്നീട്, നസഅനാഹ, നാം അതിനെ നീക്കിയാൽ, മിൻഹു, അവനിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലയൂസുൻ, അവൻ ഏറെ നിരാശൻ തന്നെ, കഫൂറുൻ, നന്ദി കെട്ടവൻ.

0: നമ്മുടെ പക്കൽ നിന്ന് വല്ല കാരുണ്യത്തെയും നാം മനുഷ്യന് ആസ്വദിപ്പിക്കുകയും പിന്നീട് അതിനെ അവനിൽ നിന്ന് നാം നീക്കുകയും ചെയ്തുവെങ്കിൽ നിശ്ചയമായും അവൻ വളരെ നിരാശനും നന്ദി കെട്ടവനുമായിരിക്കും.
1: വചനം 10. വലഇൻ അദഖനാഹു, നാം അവന് ആസ്വദിപ്പിച്ചാൽ, നഅമാഅ, ഒരനുഗ്രഹം, ബാദ, ശേഷം, ദറാഅ, ദുരിതത്തിന്റെ, മസ്സത്തുഹു, അവനെ ബാധിച്ച, ലയഖൂലന്ന, തീർച്ചയായും അവൻ പറയും, ദഹബ, പോയി, അസ്സയ്യിആത്തു, തിന്മകൾ, അന്നീ, എന്നിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലഫരിഹുൻ, ആഹ്ലാദഭരിതൻ, ഫഖൂറുൻ, അഹങ്കാരി.

0: അവനെ ബാധിച്ച ഒരു ദുരിതത്തിന് ശേഷം അവന് നാം ഒരനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിലാകട്ടെ, അവൻ നിശ്ചയമായും പറയും, എന്നിൽ നിന്ന് തിന്മകൾ പോയിക്കഴിഞ്ഞു. അതെ, നിശ്ചയമായും അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമായിരിക്കും.
1: വചനം 11. ഇല്ല, ഒഴികെ, അല്ലദീന, യാതൊരുത്തർ, സബറു, അവർ ക്ഷമിച്ചു, വഅമിലു, അവർ പ്രവർത്തിച്ചു, അസ്സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വഅജ്റുൻ, പ്രതിഫലവും, കബീറുൻ, വലിയ.

0: പ്രതിഫലവും ഉണ്ടായിരിക്കും.
1: മനുഷ്യന്റെ പൊതുവെയുള്ള ചില ദുസ്വഭാവങ്ങളെയാണ് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നതും. സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്നതിനിടക്ക് വല്ല കഷ്ടതയോ ബുദ്ധിമുട്ടോ നേരിടുമ്പോഴേക്കും ഭാവിയെക്കുറിച്ച് നിരാശയും മുമ്പ് ലഭിച്ചിരുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് നന്ദികേടും പ്രകടമാക്കുക. നേരെ മറിച്ച് ബുദ്ധിമുട്ടിലും വിഷമത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ വല്ല അനുഗ്രഹവും സിദ്ധിക്കുമ്പോൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും അഹങ്കാരവും ദുരഭിമാനവും പ്രകടിപ്പിക്കുകയും ചെയ്യുക. ക്ഷമാശീലരും സൽക്കർമ്മികളുമായ ആളുകൾ മാത്രമേ ഈ ദുർഗുണങ്ങൾ തീണ്ടാത്തവരായി ഉണ്ടായിരിക്കുകയുള്ളൂവെന്നും അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഒരു നബി വചനം ഇവിടെ സ്മരണീയമാകുന്നു. തിരുമേനി പറയുന്നു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. അവനൊരു സന്തോഷം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും. അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവനൊരു ദുരിതം ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ഇത് സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ലാത്തതാണ്. ബുഖാരി മുസ്ലിം.
2: വചനം 12. ഫലഅല്ലക നീ ആയേക്കാം താരിഖുൻ ഒഴിവാക്കുന്നവൻ ബാദ ചിലത് മായൂഹാ വഹി നൽകപ്പെടുന്നതിലെ ഇലൈക നിനക്ക് വദായിഖുൻ ഇടുങ്ങിയവനും ബിഹി അതുമൂലം സ്വദുറുക നിന്റെ നെഞ്ച് അയ്യക്കൂലു അവർ പറയുന്നതിനാൽ ലൗല ഉൻസില ഇറക്കപ്പെടാത്തതെന്താണ് അലൈഹി അവന് കൻസുൻ ഒരു നിധി ഔ അല്ലെങ്കിൽ ജാഅ വരിക മഅഹു അവൻ്റെ കൂടെ മലക്കുൻ ഒരു മലക്ക് ഇന്നമാ നിശ്ചയമായും തന്നെ അന്ത നീ നദീറുൻ ഒരു താക്കീതുകാരൻ വല്ലാഹു അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിൻ്റെയും വക്കീൽ ഉത്തരവാദിത്തമേറ്റെടുത്തവൻ.

0: നബിയെ, നിനക്ക് വഹ്യ് അഥവാ ദിവ്യസന്ദേശം നൽകപ്പെടുന്നതിൽ ചിലത് നീ ഉപേക്ഷിക്കുന്നവനും അതുമൂലം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിയവനുമായേക്കും. അങ്ങനെ ഉണ്ടാവരുത്. ഇയാളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ വല്ല നിക്ഷേപവും ഇറക്കപ്പെടുകയോ ഇയാളുടെ കൂടെ വല്ല മലക്ക് വരികയോ ചെയ്യാത്തതെന്താണ് എന്ന് അവർ പറയുന്നതിനാൽ നിശ്ചയമായും നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അല്ലാഹു ആകട്ടെ എല്ലാ കാര്യത്തിലും അധികാരം ഏറ്റെടുത്തവനുമാകുന്നു.
1: മുശ്രിക്കുകൾ നിഷേധത്തിൽ ക്ഷടിച്ചു നിൽക്കുകയും പരിഹാസവാക്കുകളും ദുഷ്തർക്കങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ മനോവേദനയുണ്ടായിരുന്നു. വലഖദ് നഅലമു അന്നക യദീഖു സദ്രുക്, അവർ പറഞ്ഞു വരുന്നത് നിമിത്തം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുവെന്ന് നാം അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഹിജ്ര 97. ഇയാൾ ഒരു ദൈവദൂതനാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് വല്ല നിക്ഷേപവും ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ അവനെ സത്യപ്പെടുത്തുമാറ് വല്ല മലക്കുകളും എന്തുകൊണ്ട് അവനോടൊപ്പം അയക്കപ്പെടുന്നില്ല എന്നും മറ്റുമുള്ള പല കുതർക്കങ്ങളും നടത്തുക അവരുടെ പതിവായിരുന്നു. ഇതുപോലെ വേറെയും പല തർക്കങ്ങളും അവർ ഉന്നയിച്ചിരുന്നതായി ഫുർഖാൻ 7-8, ഇസ്രാ 90-93 മുതലായ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അവരുടെ ഇത്തരം വാക്കുകൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുകയോ അവിടുന്ന് പ്രബോധനത്തിൽ വല്ല അയവോ വിട്ടുവീഴ്ചയോ വരുത്തുകയോ ചെയ്യരുത്. ഭവിഷ്യത്തുകളെ പറ്റി താക്കീത് നൽകുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടമയുള്ളൂ. അത് ചെയ്താൽ മതി, അതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു ആയിക്കൊള്ളും. സകല കാര്യത്തിന്റെയും മുഴുവൻ അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്.
2: വചനം 13. അതോ യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, ഇത് അവൻ കെട്ടിച്ചമച്ചു എന്ന്. ഖുൽ, പറയുക, ഫഅതൂ, എന്നാൽ നിങ്ങൾ വരിൻ, ബിആശിരി, 10 കൊണ്ട്, സുവരിൻ, സൂറത്തുകൾ, മിസ്ലിഹി, അതുപോലെയുള്ള, മുഫ്തറയാത്തിൻ, കെട്ടിച്ചമക്കപ്പെട്ടവയായ, വദുഉ, നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, മനിസ്തത്വാത്തും, നിങ്ങൾക്ക് സാധ്യമായവരെ, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻകുന്തും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ.

0: അതല്ല അവർ പറയുന്നുവോ, അവൻ ഇത് കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്ന്. നീ പറയുക, എന്നാൽ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ഒരു 10 സൂറത്ത് അഥവാ അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് സാധ്യമായവരെയെല്ലാം നിങ്ങൾ സഹായത്തിന് വിളിച്ചുകൊള്ളുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: വചനം 14. ഫഇല്ലം യസ്തജീബൂ ലക്കും, എന്നിട്ടവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫഅലമു, അപ്പോൾ നിങ്ങൾ അറിയുവിൻ, അന്നമാ ഉൻസില, ഇത് ഇറക്കപ്പെട്ടുവെന്ന്, ബിഇൽമില്ലാഹി, അള്ളാഹുവിന്റെ അറിവോടുകൂടി, വഅൻ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നും, ഇല്ലാ, അല്ലാതെ, ഹുവ, അവൻ. ഫഹൽ അന്തും, ഇനി നിങ്ങൾ ആണോ, മുസ്ലിമൂൻ, കീഴടങ്ങുന്നവർ.

0: എന്നിട്ട് അവർ അഥവാ നിങ്ങൾ വിളിക്കുന്നവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അള്ളാഹുവിൻ്റെ അറിവോടെ മാത്രമാണത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവനല്ലാതെ ആരാധ്യനേ ഇല്ലെന്നും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനു കീഴൊതുങ്ങുന്നവർ ആകുമോ?
1: സൂറത്തുൽ ഫുർഖാൻ നാലിലും മറ്റും കാണാവുന്നതുപോലെ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതൊന്നുമല്ല, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ ഒരു നുണയാണിത്. വേറെ ചിലർ അവനെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള മുശരിക്കുകളുടെ ആരോപണങ്ങൾക്ക് മറുപടിയാണിത്. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഒഴിവാക്കി നിങ്ങളുടെ ദൈവങ്ങളടക്കം നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും സഹായത്തിന് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഖുർആന്റെ അധ്യായങ്ങൾക്ക് തുല്യമായ ഒരു 10 അധ്യായം നിങ്ങളൊന്ന് രചിച്ചു കൊണ്ടുവരുവീൻ. എന്നിട്ട് ആർക്കും അതിന് കഴിയാതെ വരികയാണെങ്കിൽ കഴിയുകയില്ലെന്ന് തീർച്ച തന്നെ നിങ്ങളുടെ ആരോപണം തികച്ചും പൊള്ളയാണെന്ന് സ്പഷ്ടമായി. അതേ ഖുർആൻ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ അവതരിപ്പിച്ചതാണെന്ന് അതോടെ തെളിഞ്ഞുകഴിഞ്ഞു. എന്നിരിക്കെ ഖുർആനും അതിൻ്റെ പരമപ്രധാന സിദ്ധാന്തമായ തൗഹീദും അംഗീകരിച്ച് മുസ്ലിങ്ങളായി തീരുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഖുർആന്റെ ഇതുപോലുള്ള 10 സൂറത്തുകൾ നിർമ്മിക്കുവാനാണ് ഇവിടെ അവരെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതുപോലെ വേറെ ഒരു ഖുർആൻ കൊണ്ടുവരുവാൻ സൂറത്ത് ഇസ്റാ 88 ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുവാൻ അൽബഖറ 23, 24 യൂനസ് 38 വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരം അവിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമാണിത്. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ 5-ാം ജുസ് പൂർണ്ണമായും നാം കേൾക്കുന്നു. ഹാഫിൽ ഹജ്ജാജ് റമദാൻ.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ അഞ്ചാമതേ ജുസ് മുഴുവനായും പാരായണം നിർവഹിച്ചത് ഹാഫിൽ ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

فبأي آلاء ربكما تكذبان؟

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 32 മുതൽ 38 വരെ വചനങ്ങൾ, ഷെയ്ഖ് ഒമർ അൽ അൻസി പാരായണം ചെയ്തത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
0: ഈസ് റേഡിയോയിൽ തുടർന്ന് നാം കാതോർക്കുന്നു ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും മനഃപ്പാഠത്തിനുമായി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ അഹ്സാബിലെ 28-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

فتعالينا.

وَأُسَرِّحْكُنَّ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഇതുവിൻ വനുഫൂർ. ഇതുവിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഇതുവിൻ വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَن يَمْشِي 20-ൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീന് ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇത് ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇൽഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 408-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 43 മുതൽ 64 വരെയുള്ള ആയത്തുകൾ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ സൽസല.

0: ഹറമേ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هذا القرآن يوحدنا لطريق الخير يوجهنا
1: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒന്ന് രണ്ട് ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തു മാഇദയിലെ 1-2 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഖുർആൻ പഠനം

ഭൂമിയെയും. ഫി സിത്തത്തി ആറിൽ, അയ്യാമിൻ ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ ആറു ദിവസങ്ങളിൽ, വക്കാന ആയിരുന്നു, അർഷുഹു അവൻ്റെ അർഷ്, അലൽ മാ വെള്ളത്തിന്മേൽ, ലിയബുലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു ഏറ്റവും നല്ലത് അമല പ്രവൃത്തിയിൽ. വലഇൻ ഖുൽത നീ പറഞ്ഞാൽ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, മബ്ഊസൂന എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, മിംബാദി ശേഷം, അൽ മൗതി മരണത്തിൻ്റെ, ലയക്കൂലന്ന തീർച്ചയായും പറയും, അല്ലദീന കഫറു സത്യം നിഷേധിക്കുന്നവർ, ഇൻഹാദ ഇതല്ല, ഇല്ലാ അല്ലാതെ, സിഹ്റുൻ മാരണം, മുബീനുൻ വ്യക്തമായ.

0: അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനും അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. നബിയെ, മരണത്തിനു ശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നിശ്ചയമായും ആ അവിശ്വസിച്ചവർ പറയും, ഇതൊരു സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നും അല്ല എന്ന്.
1: വചനം 8. വലഇൻ അഖർനാ, നാം പിന്തിച്ചാൽ, അൻഹും അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ, ഒരു കാലയളവ് വരെ, മഅദൂദത്തിൻ, എണ്ണപ്പെട്ട, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ, എന്താണ്, യഹ്ബിസുഹു, അതിനെ തടഞ്ഞുവെക്കുന്നത്, അലാ, അറിയുക, യൗമ, ദിവസം, യഅതീഹിം, അതവർക്ക് വന്നെത്തുന്ന, ലൈസ, അതല്ല, മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടുന്നത്, അൻഹും അവരിൽ നിന്ന്, വഹാഖ, അനുഭവിക്കുകയും ചെയ്യും, ബിഹിം, അവർക്ക്, മാ, യാതൊന്ന്, കാനു, അവരായിരുന്ന, ബിഹി, അതിനെപ്പറ്റി, യസ്തഹ്സിഊൻ, അവർ പരിഹസിക്കുന്നു.

0: ഒരു എണ്ണപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷ പിന്തിച്ചു വെച്ചുവെങ്കിലാകട്ടെ അവർ പറയുക തന്നെ ചെയ്യും. എന്താണതിനെ തടഞ്ഞുവെക്കുന്നത്? അല്ല, അറിയുക, അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്നു തിരിച്ചുവിടപ്പെടുന്നതല്ല. അവർ യാതൊന്നിനെപ്പറ്റി പരിഹസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വന്നനുഭവപ്പെടുകയും ചെയ്യും.
1: എല്ലാ ജീവവസ്തുക്കളുടെയും അന്നദാതാവ് അള്ളാഹുവാണെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ച ശേഷം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അധിപതിയും അവൻ തന്നെയാണെന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ അർഷിനെ അഥവാ സിംഹാസനത്തെപ്പറ്റിയും അഹ്റാഫ് 54 വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ സജദ, ഫുർഖാൻ മുതലായ സൂറത്തുകളിലും ഏറെക്കുറെ വിവരണം കാണാം. അവിടങ്ങളിലൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വക്കാന അർഷുഹു അലൽ മാ, അവന്റെ അർഷ് വെള്ളത്തിലായിരുന്നു എന്നത്രേ അത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രത്യേകമൊന്ന് ആലോചിക്കുവാനുള്ളത്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു

0: ഉണ്ടായിരുന്നു. അവൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. ദിക്റിൽ അഥവാ പ്രമാണരേഖയിൽ അവൻ എല്ലാം എഴുതുക അഥവാ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള ഹദീസുകളും റിവായത്തുകളും പലതും വേറെയും കാണാം. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാൻ അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതെന്ന് അള്ളാഹു പറഞ്ഞ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവനയിൽ നിന്നും സ്പഷ്ടമാകുന്നു. എന്നിരിക്കെ വെള്ളം അഥവാ അൽ മാ കൊണ്ട് ഇവിടെ വിവക്ഷ നമുക്ക് സുപരിചിതമായ അർത്ഥത്തിലുള്ള വെള്ളമായിരിക്കുവാൻ തരമില്ല. ഏതായാലും വെള്ളം അഥവാ അൽ മാ എന്ന് പറയാവുന്ന ഒരു വസ്തു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് തീർച്ച തന്നെ. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അത് വേണ്ടതുപോലെ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ വാസ്തവത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് അറിയാത്തതിനെപ്പറ്റി അള്ളാഹുവിനറിയാം എന്ന് സമാധാനിക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ കടമയുമാണ്. ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ലീ അബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല കർമ്മം ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് ലോകസൃഷ്ടാവും നേന്താവുമെന്ന് ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതിൻ്റെ ആവശ്യം കേവലം ചരിത്രം പഠിപ്പിക്കലോ ശാസ്ത്രം വിവരിക്കലോ അല്ല. അവൻ മാത്രമാണ് ഇലാഹും റബ്ബും അഥവാ ആരാധ്യനും രക്ഷിതാവും എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് അവൻ്റെ സൃഷ്ടികൾ എന്നും ബുദ്ധിജീവികളെ ഓർമ്മിപ്പിക്കുകയാണതിൻ്റെ ഉദ്ദേശ്യം. അതിലേക്കാണ് മേൽ പ്രസ്താവനകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യം വിരൽ ചൂണ്ടുന്നത്. ഓരോരുത്തനും എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അതവന് മുമ്പേ അറിയുന്നതാണ്. ഓരോരുത്തൻ്റെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തുമാറാക്കി അത് രേഖപ്പെടുത്തുകയും തദടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുകയുമാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. പ്രതിഫല നടപടിയാകട്ടെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് താനും. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരെപ്പറ്റിയാണ് അടുത്ത വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. പരലോക നിഷേധികളെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെ പറയാം. സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവുമൊക്കെ അള്ളാഹുവാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതത്തെയും പ്രതിഫല നടപടിയെയും അവർ സമ്മതിക്കുവാൻ ഒരുക്കമില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ തനി ജാലവിദ്യയാണ് അല്ലെങ്കിൽ ആഭിചാരമാണ്, ഞങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഉപായമാണ് എന്നിങ്ങനെ പറഞ്ഞു തള്ളിക്കളയുകയാണവർ ചെയ്യുന്നത്. തൽക്കാലം ആ നിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവർക്ക് ഒഴിവ് കൊടുത്താൽ അപ്പോഴും തന്നെ അവർ പരിഹാസവും നിഷേധവും തുടരുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ എന്താണ് ഇനിയും ഉണ്ടാവാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഈ പരിഹാസവും നിഷേധവും അങ്ങ് മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിനീക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകുവാനോ സാധ്യമാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കിനാണ് ഇവിടെ കാലയളവ് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. സമുദായം അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിലും സമ്പ്രദായത്തിലും യോജിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിലാണത് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. വേറെ പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെയും അതിനു താഴെ പറയുന്നതുപോലുള്ള ഉദാഹരണങ്ങൾ കാണാം. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെയെന്ന പോലെ സൂറത്ത് യൂസുഫ് 45 മാതൃകാ നേതാവ് അഥവാ അൽ ഇമാമുൽ മുഖദ്ദ എന്ന അർത്ഥത്തിൽ നഹ്ൽ 120 മതവും നടപടിമാർഗവും അഥവാ അദ്ദീനു വൽ മില്ല എന്നീ അർത്ഥങ്ങളിൽ സുഹ്റുഫ് 23 ഒരു സംഘം ആളുകൾ അഥവാ ജമാ എന്ന അർത്ഥത്തിൽ ഖസസ് 23 ഒരു വിഭാഗം ആളുകൾ അഥവാ ത്വാഇഫ എന്ന അർത്ഥത്തിൽ അഹ്റാഫ് 159 ഉപയോഗിച്ച് കാണാം. നബിമാരുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊരു ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ അഥവാ ഉമ്മത്തു ദഅവയെ ഉദ്ദേശിച്ചും അവരുടെ ദൗത്യം സ്വീകരിച്ച ജനങ്ങളെ അഥവാ ഉമ്മത്തുൽ ഇജാബയെ മാത്രം ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിൽ യൂനുസ് 47 രണ്ടാമത്തെ അർത്ഥത്തിൽ ആലുമ്രാൻ 110 ഉപയോഗിച്ചിരിക്കുന്നു. അതത് സ്ഥലങ്ങളുടെ സന്ദർഭം കൊണ്ട് ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ പൊരുളറിയാൻ ഹൃദയവസന്തം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നതും അവരുടെ മറുപടിയും ആ ഭാഗമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സൂറത്തുൽ ഹൂദിൽ 61-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വഇല സമൂദ അഖാഹും സ്വാലിഹൻ, അവരുടെ കൂട്ടത്തിലും തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും അവരുടെ ജനപദത്തിനെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ തൗഹീദിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെയും ക്ഷണിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല, ആരാധ്യൻ അള്ളാഹു മാത്രമേയുള്ളൂ, അതുകൊണ്ട് ഇബ്ദുല്ലാഹ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാരണം ഹുവ അൻശഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാതെ വേറെ ആരുമില്ല. അതുമാത്രമല്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ വസ്തഅമറകും ഫീഹ, അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചതും അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഇബാദത്തു ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അവനോട് മാത്രം ഇസ്തിഗ്ഫാറു ചെയ്യുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് ചുമടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനായി, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായി, അതിന് യോഗ്യതയുള്ളവനായി, സമ്പൂർണനായ അർഹത അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മപ്പെടുത്തി. ആ പ്രബോധനത്തിന് ഭൂമിയിലേക്ക് കടന്നുവന്ന ഏതൊരു പ്രവാചകനും അവരുടെ ജനതയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ പ്രതികരണം വളരെ വേദനാജനകമായ, നിരാശാജനകമായ മറുപടിയാണ് അധിക ജനങ്ങളിൽ നിന്നും പ്രവാചകന്മാർ അനുഭവിച്ചത് എന്ന് ഖുർആനിൻ്റെ പല ആയത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിരുന്നില്ല സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം. അതാണ് 62-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലൂ, അവർ പറഞ്ഞു, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനോട് മാത്രം പശ്ചാത്തപി ഇസ്തിഗ്ഫാറു ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം, അവനോട് പ്രാർത്ഥിക്കണം, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും, അവൻ സമീപസ്ഥനാണ് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ ഖാലൂ, അവർ പറഞ്ഞു, യാ സ്വാലിഹ്, സ്വാലിഹേ, ഖദ് കുന്ത ഫീന, തീർച്ചയായും ഖദ് കുന്ത, നീയായിരുന്നു, ഫീന, ഞങ്ങളിൽ, മർജുവൻ, നീ ഞങ്ങളിൽ സ്വീകാര്യനായിരുന്നു, അഭിലഷണീയനായിരുന്നു, ഇഷ്ടപ്പെട്ടവനായിരുന്നു ഞങ്ങൾക്ക്, സ്വീകരിക്കപ്പെടുന്നവനായിരുന്നു നീ, ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ്. പക്ഷേ അതൻഹാന, നീ ഞങ്ങളെ വിലക്കുകയാണോ, വിരോധിക്കുകയാണോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട്, അതെന്താണ്, മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ ആരാധന, അത് നീ ഞങ്ങൾക്ക് വിലക്കുകയാണോ. വ ഇന്നന, തീർച്ചയായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിലാണ്, മിമ്മാ തദുഊന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന ആ വിഷയം, മുരീബ്, അങ്ങേയറ്റത്തെ അവിശ്വാസജനകമായ സംശയത്തിൽ, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സംശയത്തിലാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജനത തിരിച്ച് അതിനെ പ്രതികരിച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, യദുക്കുറു തആല മകാന മിനൽ കലാമി ബൈന സ്വാലിഹ് അലൈഹിസ്സലാം വ ബൈന ഖൗമിഹി, സ്വാലിഹ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയുടെ വിഡ്ഢിത്വം, ഒന്ന്, അവർ വിഡ്ഢികളാണ്; രണ്ട്, അവർ നിഷേധികളാണ്. മനസ്സിലായോ? മാക്കാന അലൈഹി ഖൗമുഹു മിനൽ ജഹിലി വൽ ഇനാദി, പക്ഷേ അവരുടെ വാക്കിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്താണ്? സ്വാലിഹ, ഖാലു യാ സ്വാലിഹ് ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുമ്പ്. ഇമാം സഅദി റഹ്മഹുല്ലാ ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു, ഖദ് കുന്ന നർജൂഖ വനഅമലു ഫീക, തീർച്ചയായും നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു. ഇതെന്താണ്? വഹാദാ ഷഹാദത്തുൻ മിൻഹും ലിനബിയിഹിം സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനുള്ള ആ ജനതയുടെ അംഗീകാരമാണ്. കാരണം എന്താ? അന്നഹു മാസാല മഅറൂഫൻ ബിമകാരിമിൽ അഖ്ലാഖി വ മഹാസിനിശ്ശിയം, അദ്ദേഹം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയും നല്ല സംസ്കാര സമ്പന്നനുമായിരുന്നു. വഅന്നഹുമിൻ ഖിയാരി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയിലെ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഉത്തമനായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാർ നുബൂവത്തിൻ്റെ മുമ്പു തന്നെ ജനങ്ങൾക്ക് മാതൃകയുള്ള യോഗ്യരായിരുന്നു എന്ന് ഇവിടെ സമൂദ് ഗോത്രം പിന്നീട് അവരുടെ ശത്രുവായി അവർ പ്രഖ്യാപിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് കൊടുക്കുന്ന ഷഹാദ, അംഗീകാരം, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ യോഗ്യത. കദ്കുൻ തഫീന മർജുവൻ ഖബ്ലഹാദ, നീ ഞങ്ങൾക്ക് ഏറ്റവും അഭിലഷണീനായനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ വലാക്കിന്നഹു ലമ്മാ ജാഅഹും ബിഹാദൽ അംറ്, അതായത് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയവുമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതിനോട് അവർക്ക് യോജിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ലാ യുവാഫിഖു അഹ്വാ അഹുമൽ ഫാസിദ, അവരുടെ ഇച്ഛകൾ ഏറ്റവും ഫസാദായ കുഴപ്പത്തിലുള്ള ദേഹേച്ഛകളുടെ അടിമകളായ അവരുടെ ഇച്ഛകൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളിൽ നിന്നിൽ നിന്ന് ഒരു പിന്നെ ഖൈറും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷയില്ല. കാരണം അതൻഹാന അന്നഅബുദമായ അബുദു അബാഉന, അവരുടെ വാദപ്രകാരം എന്താണ്? വബിസഅമിഹിം അന്നഹാദ മിൻ അഅലമിൽ ഖദഹ് ഫിസ്വാലിഹ്, അവരുടെ വാദപ്രകാരം അവർ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് ഏത് വിഗ്രഹങ്ങൾ ആരാധിക്കുക, ആ അവരുടെ മുമ്പിൽ പ്രാർത്ഥിപ്പിക്കുക. എങ്ങനത്തെ വിഗ്രഹങ്ങൾ? ലയം ഫഴു വലയുറു, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത. വല യുഗനി ഷെയ് മിനൽ അഹ്ജാർ വലഹ്ജാർ, മരങ്ങളും കല്ലുകളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ അവർക്ക് വല്ല ഉപകാരം ചെയ്യോ? ഒരു ഉപകാരവും ചെയ്യൂല. ലയം ഫഴു വലയുറു, അങ്ങനത്തെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതം അർപ്പിക്കുന്ന, സമർപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ചയും വഴിപാടും അർപ്പിക്കുന്ന അവരുടെ പ്രതികരണം അതാണ്. എന്ത്? അതൻഹാന അന്നഅബുദ മായ അബുദു ആബാഉന, ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ചെയ്തു വരുന്നത്. അവ ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടപെടോ സ്വാധീനിക്കോ ഒന്നൊന്നും ഞങ്ങൾ അവരെന്ത് ചെയ്തിരുന്നില്ല, ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നുറ്റാലോചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതങ്ങനെ പരമ്പരാഗതമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരാചാരം എന്നതിൻ്റെ അപ്പുറം പ്രാമാണികമായി അല്ലെങ്കിൽ യുക്തിസഹമായി ഒരു നിലക്കും അതിനെ അവതരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ജഹിലിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ വിഡ്ഢികളായി, അവിവേകികളായി, മർക്കടമുഷ്ടിക്കാരായി അവർ മാറുകയാണ്. അവരോടാണ് സ്വാലിഹ് നബി അലൈഹി സ്സലാം വ അമറഹും ബി ഇഖ്ലാസുദ്ദീനി ലില്ലാഹി റബ്ബഹും, ദീന് കീഴ്വണക്കം ഇഖ്ലാസോടുകൂടി പരമ സമ്പൂർണമായ നിഷ്കളങ്കമായ കീഴ്വണക്കം അവരുടെ റബ്ബായ അള്ളാഹ് കൊടുക്കണം. കാരണം അവനാണ് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ കഴിവുള്ളവൻ, അവർക്ക് നന്മകൾ എപ്പോഴും അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ, അവനെക്കൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങളുള്ളത്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹമല്ല. സയ്യിആത്തുകൾ പ്രതിരോധിക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനെയുള്ള സർവസമ്പൂർണനായ അവരുടെ റബ്ബായ സ്രഷ്ടാവിലേക്ക് ആരാധന അർപ്പിക്കണം എന്നു പറഞ്ഞതിനാണ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്ന ആ ഇബാദത്തിനെ, ആ ആരാധനയെ നീ തള്ളിപ്പറയണോ? വഇന്നനാ ലഫീ ശക്കിം മിമ്മാ തദ്ഊന ഇലൈഹി മുരീബ്, അവർ മാസിൽന ശാഖീന ഫീമാ ദഊതന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ സംശയാലുക്കളാണ്. ശക്കൻ മുഅത്തറൻ ഫീ ഖുലൂബിന റൈബ്, ഞങ്ങളുടെ കൽബിൽ സംശയങ്ങട്ട്, അവിശ്വാസത്തിൻ്റെ സംശയം അതിങ്ങോട്ട് രൂഢമൂലമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങേറ്റത്ത് സംശയം, അവിശ്വാസകരമായ സംശയമാണ് നീ പറയുന്ന കാര്യത്തിൽ. മനസ്സിലായില്ലേ? നീ എന്തു പറഞ്ഞാലും ഞങ്ങളതിനെ പിന്തുടരാൻ കഴിയില്ല എന്ന് അവർ ബോധപൂർവം പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം തിരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ന്യായപ്രമാണം, തെളിവുകൾ എല്ലാം ലഭിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് ഈ തൗഹീദിൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് നെഞ്ചിൽ ആവാഹിച്ച ഒരു മഹാപ്രവാചകൻ തീർച്ചയായും എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും അതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്ത് തൻ്റെ ജനതയോടുള്ള എല്ലാ ഗുണകാംക്ഷയും നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഈ നന്മയിലേക്ക് ക്ഷണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ടുതന്നെ ഈ നിഷേധത്തിൻ്റെ സംസാരം അവരിൽ നിന്ന് വന്നപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജനങ്ങളെ, ഖാലയ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിൻ അല്ലാഹി ഇൻ അസ്വൈതുഹു അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായും ഇപ്രകാരമായിരുന്നു, എന്ത്, എൻ്റെ ജനങ്ങളെ, എനിക്ക് വ്യക്തമായ തെളിവിനെ, എൻ്റെ രക്ഷിതാവിൻ്റെ തെളിവിനെ അവലംബിക്കുന്നവനാണ് ഞാൻ. അവൻ്റെ പക്കുന്നുള്ള കാരുണ്യം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ആ അള്ളാഹുവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അവനിൽ നിന്നുള്ള ശിക്ഷ വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്നെ സഹായിക്കാൻ കഴിയുന്നവൻ ആരാളുള്ളത്? ഇല്ല. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെനിക്ക് കൂടുതൽ നഷ്ടം വരുത്താനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല എന്ന രൂപത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് തിരിച്ച് അവരെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഏതായാലും 61-ാമത്തെ 62-ാമത്തെ വചനം, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അതിന് അവരുടെ പ്രതികരണമാണ്. ആ പ്രതികരണം തീർത്തും നിരാശാജനകമായ പ്രതികരണമാണ് അവർ പ്രതികരിച്ചത്. ഏതു ജനപദവും അവരുടെ അമ്പിയാക്കളോട് സ്വീകരിച്ച അതേ നിഷേധത്തിൻ്റെ നിലപാട് സമൂത് ഗോത്രവും സ്വീകരിക്കുകയാണ്. അവർ പറഞ്ഞ ന്യായം, ഒരു ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്, നഅബുദു ഇലാഹന അല്ലെ ആബാ ഉന മാ യഅബുദു ആബാ ഉന, ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെയാണ്, അതിൻ്റെ അപ്പുറം ഒന്നുമല്ല. അത് തെറ്റാണോ? അതിനു മുമ്പ് സ്വാലിഹ് നബിയെ അവർ അംഗീകരിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, മാന്യനായിരുന്നു, എല്ലാമായിരുന്നു, പക്ഷേ ഇനി നിന്നിൽ നിന്ന് ഞങ്ങളൊരു ഖൈറും പ്രതീക്ഷിക്കുന്നില്ല, നീ പറയുന്നത് ഏറ്റവും നിരാശാജനകമായ സംശയത്തിൻ്റെ വാർത്തകളാണ് എന്നെല്ലാമുള്ള പ്രതികരണമാണ് തൗഹീദിനു നേരെ അവർ സ്വീകരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രബോധകൻ അവൻ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ രൂപം ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ നെഞ്ചേറ്റാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: Peace Radio, tuned to reality.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ്.
3: റേഡിയോയിൽ ഇനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മനഃപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 410-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. ഷേഖ് സാദ് അൽ ഗാമിദിയാണ് പാരായണം നിർവഹിക്കുന്നത്.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. ആവർത്തിച്ചുള്ള കേൾവിയിലൂടെ വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് പൂർണ്ണമായും മനപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 77 മുതൽ 101 കൂടി വചനങ്ങളാണ് ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഖാസിം ഫാദേൽ.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുന്നിസ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ. മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ. കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിച്ചത് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ജുമാ സൂറത്തുൽ മുസമ്മിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസ്.

عسى ربكم أن يكفر عنكم سيئاتكم

يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار

خاسرا وأقل عددا.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത്, ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം.

0: ഗ്രന്ഥം ഖുറാനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹശറിലെ 7-8 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
3: രണ്ട് ആയത്തുകൾ പറയാനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. മാ അഫ അല്ലാഹ്, ഇവിടെ മദ് മുൻഫസിൽ, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുൻഫസിൽ. അഫ അല്ലാഹ് മദ് മുത്തസിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്.
4: മാ അഫ അല്ലാഹു അലാ റസൂലി, അല റസൂലിഹ് നിർത്തുമ്പോൾ റസൂലിഹ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. അല റസൂലിഹി മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി.
3: ഇവിടെ നൂനിനെ ഇസ്ഹാർ ചെയ്ത് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മിൻ അഹ്ലി,
4: മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി,
3: വലിർ റസൂലി അല്ല
4: വലിർ റസൂലി, വലിദിൽ ഖുർബ,
3: വലിസി അല്ല
4: വലിദിൽ ഖുർബ,
3: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം,
4: വലിദിൽ ഖുർബ, ഖുർബ അല്ല
3: റായിനെ അധികം തക്രീർ ചെയ്യരുത്, റ എന്ന ശബ്ദം അധികമുണ്ടാവരുത്.
4: ഖുർബ വൽ യതാമ വൽ മസാകീനി വബിനി സബീൽ,
3: വബിനി വബിനി അല്ല വബിനി വബിനി
4: വബിനി സബീലി കൈല കൈല യകൂന ദൂല

0: كي لا يكون دولة بين تنوين الشاشم باء دولة تنوين الشاشم باء വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. അത് നൂന് സാക്കിനെയാണെങ്കിലും ശരി. ഇതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ദൂലതൻ ബൈനൽ, അതാണ് ഖുർആനിൽ ചെറിയൊരു മീം കാണാൻ പറ്റും തൻവീൻ്റെ സ്ഥാനത്ത്. ദൂലതൻ ബൈനൽ അഗ്നിയായി, ബൈനൽ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. അഗ്നിയായി മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ആതാകും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ഫഖുദൂഹു فخذوه فخذوه الا ذال فخذوه وما نهاكم نهى ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. وما نهاكم عنه, ഇവിടെ نهاكم ع ساكنه മീമിന് ശേഷം عين ഓതുമ്പോൾ نهاكم منه منه എന്ന് പറയുന്നു. نهاكم عنه عنه فانتهوا, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻതഹു വത്തഖുല്ലാഹ്, അവിടെ നിർത്തുമ്പോൾ വത്തഖുല്ലാഹ് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇന്നല്ലാഹ നൂനിനെ ഷദ് മണിക്കണം. ഷദീദുൽ ഇഖാബ് ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. അടുത്ത ആയത്ത് ലിൽ ഫുഖറായിൽ മുഹാജിരീന, ലിൽ ഫുഖറായി ഫുഖറ അല്ല ഫുഖാ, ഫുഖറായി മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജു, ഉഖ്രിജു മിൻ ദിയാരിഹിം, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന മിൻ ദിയാരിഹിം വഅംവാലിഹിം, സാക്കിന മീമിന് ശേഷം വ വന്നാൽ മിൻ ദിയാരിഹിം വ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വഅംവ ഇവിടേക്ക് അതുപോലെ തന്നെ. വഅംവാലിഹിം യബ്തഗൂന, യബ്തഗൂന യബ്തഊന അല്ല യബ്തഗൂന ഫദ്ലൻ, ദാദ് ഫദ്ദ് ഫദ്ലൻ മിനല്ലാഹ്, തൻവീന് ശേഷം മീമ് വന്നാൽ ادغام بغنى فضلا من الله ورضوانا ورض ورضوان الله ورضوان الله ورض ورضوانا ورضوانا وينصرون الله تنوين الشاشم ورضوانا وينصو اخفام بغنى നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സ്വാദ് ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വയൻസുറൂനല്ലാഹ വറസൂലഹ്, വഖഫ് ചെയ്യുമ്പോൾ ഹാഇടെ സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. വറസൂലഹ്, ഇനി കൂട്ടിയൊതുകയാണെങ്കിലോ വറസൂലഹു ഉലായിക്ക, മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഉലായിക ഹുമുസ്സാദിഖൂൻ, മദ് മുത്തസിൽ. ഉലായിക മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. പിന്നെ ഹുമുസ് സ്വാദിഖൂൻ, സ്വാദിഖൂൻ സോ അല്ല സ്വാദ്, ഹുമുസ് സ്വാ ഹുമുസ് സ്വാദിഖൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം. ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. سورة الحشر لا 7-8 ആയത്തുകളാണ്. അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്. അത്തഹ്സീനിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അശ്ശേഖ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു കഹ്ഫ് 45 മുതൽ 59 കൂടി വചനങ്ങളുടെ പാരായണമാണ് നാം കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹാനി അറിഫായ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മാഇദ 3-4 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽ മുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 3-4 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. ഇസ്ലാം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക്

0: ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം ഇതിനെ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിൻ്റെ പഠനമാണ് നാം കേൾക്കുന്നത്. ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ബഹുമാനിയനായ ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. തമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അതിനദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണങ്ങളും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൃഷ്ടാന്തമായി നിയോഗിച്ച ഒട്ടകത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്റാഫിലും അതേപോലെ സൂറത്തുൽ ഫുസ്സിലത്ത്, സൂറത്തു ഷുഅറാ, സൂറത്തുൽ ഖമർ തുടങ്ങി പല അധ്യായങ്ങളിലും സൂറത്തുൽ ഫജ്ർ ഈ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുകും ബയ്യിനതു മിർ റബ്ബികും ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅക്കുലു ഫീ അർളില്ലാ വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദക്കും അദാബുൻ അലീം. സൂറത്തുൽ അഅ്റാഫിൻ്റെ 73-ാമത്തെ വചനമാണിത്. നമ്മൾ പഠിക്കുന്ന ഈ സൂറത്തുൽ ഹൂദിലെ ഇതേ ആശയമുള്ള വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ, തമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം അയച്ചു. ആ സ്വാലിഹ് നബി അവരോടെന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി ഇബ്ദുല്ലാ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിന്നിലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹു നിങ്ങൾക്കില്ല. ഖദ് ജാഅതുകും ബയ്യിനതു മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായൊരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുവിൻ്റെ ഒട്ടകമാണിത്. ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്. അതുകൊണ്ട് ഫദറൂഹ, ആ ഒട്ടകത്തിനെ നിങ്ങൾ വിട്ടേക്കുക. തഉക്കുൽ, അത് തിന്നുന്നതിന് വേണ്ടി. ഫി അർളില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ, അള്ളാഹൻ്റെ ഭൂമിയിൽ നടന്നു തിന്നാൻ വേണ്ടി നിങ്ങൾ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. വല തമസ്സൂഹ ബിസൂഇൻ, അതിന് നിങ്ങളൊരു ഉപദ്രവവും ചെയ്യരുത്. ഫ യഖുദക്കും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. അപ്പോൾ വളരെ വ്യക്തമായി സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി പ്രബോധനം ചെയ്യുന്നതും അവരൊരു ദൃഷ്ടാന്തം ചോദിച്ചതും ആ ദൃഷ്ടാന്തമായി ആയത്തായി അള്ളാഹു ഒട്ടകത്തിന് നൽകിയതും ആ ഒട്ടകം ഭൂമിയിൽ സ്വതന്ത്രമായി നടന്നുകൊള്ളട്ടെ എന്നവർ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ അഅ്റാഫിൻ്റെ 73-ാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സമൂദ് ഗോത്രം അൽ ഖബീലത്തുൽ മഅറൂഫ അല്ലദീന കാനു യസ്കുനൂൻ അൽ ഹിജർ വമാ ഹൗലഹു മിൻ അർളിൽ ഹിജാസ് വ ജസീറത്തിൽ അറബ്, ഇന്നത്തെ സൗദി അറേബ്യ, പഴയ ഹിജാസൊക്കെ ഉൾക്കൊള്ളുന്ന ജസീറത്തുൽ അറബിലെ ഒരു സ്ഥലത്താണ് ഈ തമൂദ് ഗോത്രവും ജീവിച്ചിരുന്നത്. അവരിലേക്കാണ് അറസലല്ലാഹു ഇലൈഹിം അഖാഹും സ്വാലിഹൻ നബിയൻ യദ്ഉഹും മിനൽ ഈമാനി വത്തൗഹീദി വയൻഹാഹും അനി ശിർക്കി വത്തൻദീദ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്നതിനെ വിരോധിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും അവരെ ക്ഷണിക്കാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാണ് സഅദി റഹമഹുല്ല ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ദഅവത്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ജിൻസി ദഅവത്തി ഇഖ്വാനിഹി മിനൽ മുർസലീൻ. എല്ലാ അമ്പിയാക്കളും അവരിലേക്ക് അള്ളാഹു നിർദ്ദേശിച്ച ഓരോ ജനങ്ങളിലേക്കും ജനസമൂഹത്തിലേക്കും നിയോഗിച്ച അമ്പിയാക്കൾ എല്ലാവരും നിർവഹിച്ച അതേ ദൗത്യം സ്വാലിഹ് നബിയും സമൂദ് ഗോത്രത്തിൽ നിർവഹിക്കുന്നു. കാരണം എന്താണ്? അൽ അംറു ബി ഇബാദത്തില്ല, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പന. ബയാൻ അന്നഹു ലൈസലിൽ ഇബാദ് ഇലാഹുൻ ഗൈറല്ല, അല്ലാത്തൊരു ഇലാഹും അവൻ്റെ അടിമകൾക്ക് സൃഷ്ടികൾക്ക് ആരാധിക്കാനില്ല എന്നവരെ വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമും അവിടെ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ നിർവഹിച്ചു. അപ്പോൾ ആ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അടയാളം വരണം എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നീ എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ. അപ്പോൾ ഈ സമൂദ് ഗോത്രത്തിൻ്റെ പേര് ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ആ ഗോത്രത്തെ സമൂദ് ഗോത്രം എന്നു പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതും നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ പുത്രൻ, ഇറമിൻ്റെ പുത്രൻ, ആസിറിൻ്റെ പുത്രൻ സമൂദ്. ആ സമൂദിലേക്ക് ചേർത്തുകൊണ്ടാണ് സമൂദ് ഗോത്രം എന്ന് അവരെപ്പറ്റി പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ വളരെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചത് നമുക്കറിയാം. ആദ് സമുദായത്തിന് ശേഷം വക്കാനത്ത് സമൂദ് ബഅദ ആദ്, ആദ് സമുദായത്തിന് അള്ളാഹു നശിപ്പിച്ചതിനു ശേഷമാണ് സമൂദ് ഗോത്രം അവിടെ വളർന്നു വരുന്നത്. അത് ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഒരു വാദിൽ ഖുറ വമഹൗലഹു, അവിടെയാണ് അവരുടെ വമസാക്കിനുഹും മഷ്ഹൂറത്തുൻ, അവരുടെ താമസസ്ഥലം പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരിക്കൽ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് അതിലൂടെ സഞ്ചരിച്ചു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയപ്പോൾ ഈ ഹിജറിൽ പിന്നെ സമൂദ് ഗോത്രത്തിൻ്റെ വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് പ്രവാചകനും സ്വഹാബത്തും ഇറങ്ങി. അങ്ങനെ ജനങ്ങളും സമൂദ് ഗോത്രത്തിലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയും വെള്ളം കുടിച്ചിരുന്ന ആ കിണറും ആ ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ കിണറുമൊക്കെ അവർ കണ്ടു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾക്കും എന്തു ചെയ്യണം, പിന്നെ ഒരു ദൃഷ്ടാന്തം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു അവരുടെ വാദമെന്നോണം അവരിലേക്ക് എന്തു ചെയ്യുന്നത്, പിന്നെ ഒരു ഒട്ടകത്തിനെ ഇറക്കി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമൂദ് ഗോത്രത്തിൻ്റെ ശക്തിയും അവരുടെ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവും ബലവും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 74-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ആറാഫിൽ നമുക്കത് കാണാൻ പറ്റും. വദുഖുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറൻ വതൻഹിതൂന അൽജിബാല ബുയൂതൻ ഫദുഖുറു ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ആദ് സമുദായത്തിന് ശേഷം വദുഖുറു, നിങ്ങൾ ഓർക്കണം, സമൂദ് ഗോത്രത്തോട് സ്വാലി നബി പറയാണ്, നിങ്ങൾ ഓർക്കണം, ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിനു ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലമൊരുക്കി തന്നു. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ, അതായത് അതിലെ സമതലങ്ങൾ നിങ്ങൾ സൗദങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെയുള്ള സമതലങ്ങളിൽ. വതൻഹിതൂന അൽ ജിബാല ബുയൂതൻ, മലകൾ വെട്ടിയെടുത്തു നിങ്ങൾ വീടിനെ, വലിയ വലിയ പാറകൾ തുരന്ന്. വസമൂദല്ലദീന ജാബുസ്വഹ്റ ബിൽവാദ്, താഴ്വരകളിലെ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നു സമൂദ് ഗോത്രം എന്ന് വേറെ സൂറത്തുൽ ഫജറിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാലിഹ് നബി ഇവിടെയും അവർക്കല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫദ്ഖുറു ആലാ അല്ലാ, അള്ളാഹു നിങ്ങൾക്കു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാത്ത് സൗഫിൽ അർലി മുഫ്സിദീൻ, നിങ്ങൾ അഹങ്കാരികളായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, അതിരുവിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ് വലിയ വലിയ വീടുണ്ടാക്കാൻ. അല്ലെ, വലിയ പാറകൾ തുരന്നവർ വീടുണ്ടാക്കി സമതലങ്ങളിൽ, പാറ താഴ്വരകളിൽ അവർ വലിയ വലിയ സൗധങ്ങളുണ്ടാക്കി. അതൊക്കെ അള്ള കൊടുത്ത അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഓർക്കണം. ആ അള്ളാനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി ഓർമ്മിപ്പിക്കണം. അവരുടെ പ്രതികരണം നമുക്കറിയാം. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി ലില്ലദീനസ്തുദ്ഇഫു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബി ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. ഖാലൽ മല ഉല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ. ഖാല പറഞ്ഞു, അൽ മല ഉ പ്രമാണിമാർ, അല്ലദീനസ്തക്ബറു അഹങ്കാരികളായ പ്രമാണിമാർ, മിൻ ഖൗമിഹി സ്വാലിഹ് നബിയുടെ ജനതയിൽപ്പെട്ട സമൂദ് ഗോത്രക്കാരായ. ആരോടവർ പറഞ്ഞു? ലില്ലദീന, ഒരു കൂട്ടരോട്. ഉസ്തുദിഇഫു, ദുർബലരായി വളരെ അധകൃതർ എന്ന് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കണ്ണിൽ അവർ കണ്ടിരുന്ന ആളുകൾ. അവരാരാണ്? അവർ വിശ്വാസികളായി സ്വാലിഹ് നബിയിൽ വിശ്വസിച്ച പാവപ്പെട്ട കുറച്ചാളുകൾ. അവരോട് പറഞ്ഞു, ലിമൻ ആമന മിൻഹും അതഅലമൂന, നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ, ഉറപ്പുണ്ടോ, അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബിഹി, സ്വാലിഹ് അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഒരാൾ തന്നെയാണ് നിങ്ങൾക്കറിയോ എന്നാണ് ഈ പ്രമാണിമാർ വിശ്വസിച്ച സാധുക്കളായ ആളുകളോട് ചോദിക്കുന്നത്. ഖാലു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്. സ്വാലിഹ് നബിനെ ഏതൊന്നുമായി അയക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും അവരുടെ നിലപാടുകളുമാണ്. അപ്പോൾ തിരിച്ചവർ വീണ്ടും പറയുന്ന ഖാലല്ലദീനസ്തക്ബറു, ഈ ചോദ്യം ചോദിച്ച അഹങ്കാരികളായ ഈ പ്രമാണിമാർ തിരിച്ചു വീണ്ടും പറയാണ്, ഇന്നാബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ, എന്നാൽ നിങ്ങൾ ഏതൊന്നും വിശ്വസിക്കുന്നുണ്ടോ അതിൽ ഞങ്ങൾ എന്തു ചെയ്യാണ്, അവിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ കാഫിറൂൻ, ഞങ്ങൾ നിഷേധിക്കുകയാണ് ഏതിൽ, ബില്ലദി ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ. കാരണം എന്താണ്? ഹമലഹുമൽ കിബിർ, കിബിർ അഹങ്കാരമാണ് അവരെ നയിക്കുന്നത്. അല്ലേ, സാധുക്കളായി ആളുകൾ വിശ്വസിച്ച കൂട്ടത്തിലൊന്നും ഞങ്ങൾ ഉണ്ടാകൂല. ആ അഹങ്കാരം തലക്ക് കയറി അവരെന്താ ചെയ്തത്? ഫഖറു നാഖത വഅതൂ അൻ അംരി റബ്ബിഹിം വഖാലു യാ സ്വാലിഹ് ഇത്നാ ബിമാ തഅദുനാ ഇൻ കുന്ത മിനൽ മുർസലീൻ ഫഖറു അന്നാക്ക. ആ ഒട്ടകത്തിനെ അള്ളാഹു ദൃഷ്ടാന്തമായി അവരിലേക്ക് നിയോഗിച്ച ആ ഒട്ടകത്തിനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി, അറുത്തുകളഞ്ഞു. ഫഖറു അന്നാക്കത്ത വഅതൂ അൻ അംരി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയും ചെയ്തു. വഅതൂ, അവർ ധിക്കരിച്ചു. അൻ അംരി, കൽപ്പനയെ തൊട്ട്. റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ. വഖാലു, എന്നിട്ട് അവർ വെല്ലുവിളിക്കുകയാണ്. യാ സ്വാലിഹ്, സ്വാലിഹ, ഇഅ്തിന, നീ ഒന്ന് കൊണ്ടുപോവാ ഞങ്ങൾക്ക്. ബിമ തഅദുന, നീ ഞങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനം, കരാർ, ശിക്ഷ വരുന്നു പറഞ്ഞല്ലോ, അതിങ്ങോട്ട് വരട്ടെ. ഇൻ കുന്ത, നീയാണെങ്കിൽ, മിനൽ മുർസലീൻ, നീയൊരു പ്രവാചകനാണെങ്കിൽ ആ ശിക്ഷയൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളിക്ക് ഉള്ള മറുപടി അവിടെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനതയുടെ സ്വഭാവമാണ് ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വഭാവത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയി, അതായത് അവരുടെ തൊട്ട് മുമ്പ് ജീവിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥ അവർക്ക് വലിയൊരു പാഠമാണ്. ആ പാഠം അവർ മനസ്സിലാക്കാതെയാണ് അവരുടെ ഈ കളികൾ. അത് ഉൾക്കൊള്ളാം. അത് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം. അല്ലേ, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിക്കൽ അവർ ഗൗരവത്തിലെടുക്കാതെ, സ്വാലിഹ് നബിൻ്റെ കൂടെ ദുർബലരായ കുറെ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ മാർഗമാണ് ആ പ്രമാണിമാരായ ആളുകൾ അവർ സ്വീകരിക്കുന്നത്. വളരെ വ്യക്തമായി സ്വാലിഹ് നബി അവർ ഓർമ്മപ്പെടുത്തിയ യഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, ആയ എൻ്റെ ജനങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകാണ്, ഇത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്താണ്. ഫദറുഹാത്ത് കുൽഫി അർലില്ല, അള്ളാഹിൻ്റെ ഭൂമിയിൽ അത് സ്വതന്ത്രമായി തിന്നു നടക്കട്ടെ, അതിനങ്ങൾ വിട്ടേക്കൂ. വല തമസ്സുഹാ ബിസൂഇൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്ത ഫയഅഖുദകും അദാബുൻ ഖരീബ്, നമ്മൾ നേരത്തെ സൂറത്തുൽ അഅ്റാഫിൽ കേട്ട അതേ ആശയമുള്ള വചനാണ് സൂറത്തുൽ ഹൂദിലെ ഈ 64-ാമത്തെ വചനം. അപ്പോൾ അവിടെ നമുക്കറിയാം ഇമാം സഈദ് റഹ്മഹുള്ള വിശദീകരിക്കുന്നുണ്ട്, ആ ഒട്ടക ലഹാ ഷുർബും മിനൽ ബഅരി യൗമൻ, ആ ഒട്ടകത്തെ നാക്കത്തിന് ഒരു ദിവസം കിണറ്റുന്ന വെള്ളം കുടിക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പാല് അവർക്കെല്ലാവർക്കും കുടിക്കാം. അതേപോലെ അവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം ഊഴമിട്ട് കുടിക്കണം കിണറ്റിൽ നിന്ന് വെള്ളം എന്നാണ് തീരുമാനിച്ചത്. അതേപോലെ ആ ഒട്ടകം സ്വതന്ത്രമായി നടക്കണം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, അതിനെ തീറ്റുകയോ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, പക്ഷെ അതിനങ്ങൾ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അതിനവരെന്ത് ചെയ്തത്, ഫഅഖറൂഹ 65-ാമത്തെ വചനം, അവരതിനെ വെട്ടിക്കൊന്നു. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, തമത്തഊ ഫീ ദാരിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യുക, സുഖമനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചോളിയും. എത്ര ദിവസം, സലാസത്ത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസമേ ഉള്ളൂ. ദാലിക വഅദുൽ ഗൈറു മക്ദൂബ്, അത് തെറ്റാനിടയില്ലാത്തൊരു വാഗ്ദാനാണ്, ആ ശിക്ഷങ്ങൾക്ക് വരുന്ന ചെയ്യും. 3 ദിവസത്തിൻ്റെ അപ്പുറം നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവർ ഉറപ്പെടുത്തുകയാണ്. ഏതായാലും ആദ് സമൂദ് ഗോത്രവും അവരിലേക്ക് നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ആ ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച ഒട്ടകവും ഒരുപാട് ഗുണപാഠങ്ങളും ചരിത്രത്തിൽ ഉറപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
0: ജസാക്കുമുല്ലാ ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിന്റെ പഠനമാണ് ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സലാഹി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴിനടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളാകുവാൻ വേണ്ടി എപ്പോഴും അതിൻ്റെ പാരായണത്തിലും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ മാധുര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും ഏറെ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഖുർആനിൻ്റെ ഏത് മത്സരങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഓരോ ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴും അത് ഉത്സാഹത്തോടെ കൂടി കണ്ടുപിടിക്കുവാൻ ഏറെ പ്രയത്നിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യുസിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഖുർആൻ ടെലിക്യുസിൽ നാം ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ് അഥവാ തബാറക്ക് ജുസും അതുപോലെ തന്നെ അമ്മ ജുസും, അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഖുർആൻ ടെലിക്യുസിൽ ചോദിക്കുന്നത്. ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ ടെലിക്യുസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: സജ്ജാദ്.
1: സജ്ജാദ്, മാഷാ അല്ലാ. അപ്പൊ സജ്ജാദ് മോൻ എവിടെ നിന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ ചെനക്കൽ നിന്ന് സജ്ജാദ് മോനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, മാഷാ അല്ലാ. സജ്ജാദ് മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ് സജ്ജാദ് മോൻ പഠിക്കുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. സജ്ജാദ് മോൻ സ്കൂൾ ഓഫ് ഖുർആനിലും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കേ ഓക്കേ, മാഷാ അല്ലാ. അപ്പോ സജ്ജാദ് മോൻ എത്ര ജുസു മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? ഒരു ജുസ്, മാഷാ അല്ലാ. അപ്പൊ അവസാനത്തെ ജുസ് ആയിരിക്കും മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകും അല്ലേ? എപ്പോഴും ഖുർആൻ ഓതി നോക്കാറുണ്ടോ? ആ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം കേട്ടോ. പഠിച്ചതൊന്നും മറക്കാതെ എപ്പോഴും റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഖുർആൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടെലിക്യുസിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. വളരെ ക്ലിയർ ആയിക്കൊണ്ട് ശ്രദ്ധയോടെ കൂടി കേട്ടിരുന്ന കൊണ്ട് ഉത്തരം പറയണം. റെഡിയാണല്ലോ അല്ലേ? പേടി എന്തെങ്കിലും ഉണ്ടോ? പേടി എന്തെങ്കിലും ഉണ്ടോ? അതോ സന്തോഷത്തോടു കൂടിയല്ലേ ഇരിക്കുന്നത്? ആ ഓക്കെ. അപ്പൊ നമ്മള് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ തുടങ്ങുക. റെഡിയാണല്ലോ അല്ലേ? നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കട്ടോ.

0: ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യണം? സജ്ജാദ് മോൻ ഓതണം. ചോദ്യം ക്ലിയർ ആയില്ല,
1: ഒന്നുകൂടി
0: ക്ലിയർ ആക്കി ഓതി തരാം, ശ്രദ്ധിക്കട്ടോ.
1: ഓക്കെ.
0: والشمس وضحاها.

0: ഓക്കെ, ഇതിന്റെ ബാക്കി എന്ത് ചെയ്യണം?
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ

ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. വളരെ ശരിയായ ഉത്തരമാണ് സജ്ജാദ് മോൻ ഓതിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. പിന്നെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സജ്ജാദ് മോൻ, ഉസ്താദ് ചില ആയത്തുകൾ ഓതും, ആ ആയത്തുകൾ ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം പറഞ്ഞു തരണം. ഓക്കെ, അത് ഏത് സൂറത്തിൽ നിന്നുള്ളതാണ് എന്ത് ചെയ്യണം സജ്ജാദ് മോൻ പറഞ്ഞു തരണം. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ولقد زين ولقد زين السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا ശ്രദ്ധിക്കുന്നുണ്ടോ? വേറെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ പ്രയാസമാകും. ഒന്ന് ശബ്ദമില്ലാത്ത ഭാഗത്തോട്ട് മാറിയിരിക്കണം കേട്ടോ. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കണേ.

0: ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ?
1: സൂറാ മുൽക്ക്.
0: മാഷാല്ലാ, അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ക്ലിയർ ആയി, ശരിയായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ എന്തായി? ഇന്നത്തെ വിജയായിട്ട് മാറും. ഓക്കെ, അപ്പോ അവസാനത്തെ ചോദ്യം ശ്രദ്ധിക്കാട്ടോ. അവസാനത്തെ ചോദ്യം, വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ അവലം യറൗ ഇല الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير. اوكي ادري باقي هو سجاد مون ചോദ്യം കേട്ടോ? അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? സജ്ജാതമോന ശ്രദ്ധിച്ചോട്ടോ. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഓക്കെ സജ്ജാദ് മോൻ, കേട്ടുന്നുണ്ടോ? സമയം കുറവാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സജ്ജാദ് മോൻ, നമ്മുടെ ഓതിക്കോളൂ. കേട്ടുന്നുണ്ടോ സജ്ജാദ് മോൻ? ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അവസാനത്തെ പ്രാവശ്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖബിദ് ما يمسكهن إلا الرحمن إنه بكل شيء بصير. സജ്ജാദ് മോൻ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഇത് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? സജ്ജാദ് മോൻ, അപ്പൊ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ച അടുത്ത ആയത്ത് ഓതാൻ വേണ്ടിയായിരുന്നു. അപ്പൊ സജ്ജാദ് മോൻ, നമ്മള് രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള ടെലിക്യൂസ് ഇനിയും വരും. സജ്ജാദ് മോൻ എന്ത് ചെയ്യാ, ഈ പഠിച്ച സൂറത്തുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, അടുത്ത ടെലിക്യൂസിൽ വിളിച്ച് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി പറയണം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, ഇന്ന് നമ്മുടെ ഒന്നാമത്തെ കോളർ ആയിക്കൊണ്ട് വന്നിരുന്നത് സജ്ജാദ് മോൻ ആയിരുന്നു, കോട്ടക്കൽ ഭാഗത്ത് നിന്ന്. സജ്ജാദ് മോൻ വളരെ മാധുര്യത്തോടു കൂടി രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു. അവസാനത്തെ ചോദ്യത്തിന് കിട്ടിയില്ല. ഇൻഷാ അല്ലാ അടുത്ത ഒരു ടെലിക്യൂസിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് വിജയേറ്റു മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹംദാൻ വീട്ടി. ഓക്കെ മാഷാല്ലാ. ഹംദാൻ വീട്ടി എവിടെ നിന്നാ വിളിക്കുന്നത്?
2: കരുവാരക്കുണ്ട്.
0: കരുവാരക്കുണ്ടിൽ നിന്ന് ഹംദാൻ വീട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹംദാൻ മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: രണ്ടാം ക്ലാസ്സിൽ.
0: മാഷാല്ല. രണ്ടാം ക്ലാസ്സിലാണ് ഹംദാൻ പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? ഏത് സ്കൂള്? ഓക്കെ, തരിശ് സ്കൂളിലാണ് ഹംദാൻ മോൻ പഠിക്കുന്നത്, രണ്ടാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പോ ഖുർആനിൽ എത്ര ഭാഗം പഠിച്ചിട്ടുണ്ട്? ഓക്കെ, അപ്പോ അവസാന ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ? ആ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ നമ്മുടെ ചോദ്യങ്ങളുള്ളത് അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോയോക്കാം അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ആ, എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാട്ടോ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ ഇൻഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉസ്താദ് ചില ആയത്തുകൾ ഓതും, അതിന് ബാക്കി എന്ത് ചെയ്യണം? ഹംദാൻ മോൻ ഓതണം. ഓക്കെ ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا. اوكي ഹംദാൻ മോൻ, ഇതിന്റെ ബാക്കി ഭാഗം ഓതു. ഹംദാൻ മോൻ, ഓക്കെ മാഷാല്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു ഹംദാനോട് ചോദിച്ചത്. വളരെ ഉഷാറായിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാ, ഇനി രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ശ്രദ്ധിച്ചു കേട്ടോ.

أذكر في صحف مكرمة مرفوعة مطهرة. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്? ഹംദാൻ മോൻ ഓതേണ്ടത്. ഹംദാൻ മോൻ കേൾക്കുന്നുണ്ടോ? ചോദ്യം കേട്ടോ, കിട്ടുന്നുണ്ടോ? അതോ ഈ ഭാഗം പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഈ അവസാനത്തെ രണ്ട് ജുസ് മനഃപ്പാഠമാക്കിട്ട് എന്ത് ചെയ്യണം ഹംദാൻ മോൻ? ഈ ഒരു ക്വിസില് അടുത്തൊരു ടെലി ക്വിസില് വരണം. ഓക്കെയാണോ? ഇൻഷാല്ലാ വളരെ ഉഷാറോടുകൂടി ഉമ്മച്ചിനോട് പറയാം, അമ്മച്ചി എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, അടുത്ത ടെലിക്യൂസിൽ പങ്കെടുത്ത് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറയാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് നൽകട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഹംദാൻ മോൻ വളരെ ഉത്സാഹത്തോട് കൂടിയായിരുന്നു ഇന്ന് നമ്മുടെ ടെലിക്യൂസിൽ പങ്കെടുത്തു, പക്ഷേ അതിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ അടുത്തൊരു ടെലിക്യൂസിൽ നമ്മുടെ കൂടെ കൂടി ഇൻഷാല്ലാ അതിന്റെ വിജയമായിട്ട് മാറുവാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അമ്മാർ. അമ്മാർ മോൻ എവിടെ നിന്നാ വിളിക്കുന്നത്? അമ്ന. ഓക്കെ ഓക്കെ, മാഷാല്ലാ. അമ്ന മോൾ എവിടെ നിന്നാ വിളിക്കുന്നത്? തരിശ്. മാഷാല്ലാ, തരിശിൽ നിന്ന് അമ്നയാണ് ഇന്ന് നമ്മുടെ തരിശാണോ സ്ഥലം? ആ ഓക്കെ ഓക്കെ, മാഷാല്ലാ. അമ്ന മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലാണല്ലേ, മാഷാല്ലാ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ആ, തരിശ് സ്കൂളിൽ തന്നെയാണല്ലേ അമ്ന മോൾ പഠിക്കുന്നത്, മാഷാല്ലാ. അപ്പോ ഇന്നത്തെ ഒരു ടെലിക്യൂസിലെ ഭാഗമാകാൻ വേണ്ടിയാണല്ലോ വന്നത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഖുർആനിലെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചു? ആ ഓക്കെ മാഷാല്ലാ. അപ്പോ ഈ ഒരു ടെലിക്യൂസിൽ പങ്കെടുക്കണം അല്ലേ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? മൂന്ന് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ ഇൻഷാല്ലാ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോട്ടോ.

മാഷാല്ലാ മാഷാല്ലാ. പിന്നെ മോൾ ഒന്നാമത്തെ ചോദ്യം വളരെ സുന്ദരമായി കൊണ്ടോതി. അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോട്ടോ. വഹദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അമ്നമോൾ ഇതിന്റെ ബാക്കി ഭാഗം എന്താ? ഇതിന്റെ ബാക്കി ഭാഗം. രണ്ടാമത്തെ ചോദ്യം ഉത്തരം ക്ലിയർ ആക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കട്ടെ, ഉത്തരം എന്തായിരുന്നു?

0: الصالحات فلهم أجر غير ممنون. ഓക്കെ മാഷാല്ല, അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞാൽ എന്തായി, ഇന്നത്തെ ഒരു വിന്നറായി കൊണ്ട് മാറും. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ. അവസാനത്തെ ചോദ്യത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണ്? എന്ത് ചെയ്യണം? അമ്നമോള് പറയണം. ഓക്കെ, ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോട്ടോ. ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر. അമ്മമോൾ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ? ഓക്കെ മാഷാല്ലാ, സൂറത്തുൽ ഖദറിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം അമ്മമോൾ വളരെ ഉഷാറായിക്കൊണ്ട് പറഞ്ഞു. സന്തോഷായില്ലേ? ഇൻഷാല്ലാ, ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, അമ്മമോളെ വളരെ മാധുര്യത്തോട് വളരെ സുന്ദരമായി കൊണ്ട് മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ ലളിതമായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറുകയും ചെയ്തു. ഇൻഷാല്ലാ, ഇതുപോലെയുള്ള ടെലിക്യുസിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാല്ലാ, അതിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. മാതാപിതാക്കളായ നിങ്ങളെല്ലാവരും തൻ്റെ മക്കളെ പങ്കെടുപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ, ജസാകും അല്ലാഹു ഖൈറാ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തവർ സജ്ജാദ് കോട്ടക്കൽ, ഹംദാൻ വി പി കരുവാരക്കുണ്ട്, അമ്ന വീട്ടി, അവതരിപ്പിച്ചത് അമീൻ പാദാരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതേ,

0: തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹഫ് 27 മുതൽ 33 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ അൽ ബലുഷി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ

0: അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നബ 31 മുതൽ 40 വരെ വചനങ്ങൾ ഷെയ്ഖ് യൂനുസ് സഅലിസ് പാരാ നിർവഹിച്ചത്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ അൻആം 59 മുതൽ 73 വരെയുള്ള ആയത്തുകൾ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

مستقر وسوف تعلمون.

ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا

رفع سمكها فسواها وأغطش ليلها وأخرج ضحاها.

فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت.

مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا.

ارجعي إلى ربك راضية مرضية فادخلي في عبادي.

والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها.

0: فانصب وإلى ربك فارغب.
1: ജസാക്ക് അള്ളാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ്

വചനം 18. വമൻ ആർ അദ്ലമു, കൂടുതൽ വലിയ അക്രമി, മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറ, അവൻ കെട്ടിച്ചമച്ചു, അലല്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ, കദിബൻ, കളവ്. ഉലായിക്ക, അക്കൂട്ടർ, യുഅറബൂന, അവർ ഹാജരാക്കപ്പെടും, അലാ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ. വയക്കൂലു, പറയും, അൽ അഷ്ഹാദു, സാക്ഷികൾ, ഹാഉലായി, ഇക്കൂട്ടർ, അല്ലദീന, യാതൊരുത്തരാണ്, കദബു, അവർ കളവ് പറഞ്ഞു, അലാ റബ്ബിഹിം, അവരുടെ റബ്ബിനെപ്പറ്റി. അലാ, അറിയുക, ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപം, അലദ്ദാലിമീൻ, അക്രമികളുടെ മേൽ.

0: ربهم ألا لعنة الله على الظالمين.
1: ആരാണ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയായുള്ളവൻ? അഥവാ ആരുമില്ല. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. സാക്ഷികൾ പറയുകയും ചെയ്യും, ഇക്കൂട്ടർ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞവരാകുന്നു. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ.
0: വചനം 19. അല്ലദീന, യാദൃത്തർ, യസുദ്ദൂന, അവർ തടയുന്നു, അൻ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, വയബുഗൂനഹ, അതിന് കാംക്ഷിക്കുകയും, ഐവജ, വക്രത, വഹും, അവരാകട്ടെ, ബിൽ ആഖിറത്തി, പരലോകത്തെ, ഹും, അവർ, കാഫിറൂൻ, അവർ നിഷേധിക്കുന്നു.

0: അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അതിന് വക്രതയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മേൽ, അവരാകട്ടെ പരലോകത്തിൽ അവിശ്വസിച്ചവരുമാണവർ.
1: ഇഹത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മഹ്ഷർ മഹാസമ്മേളന സമയത്ത് അനുഭവപ്പെടാനിരിക്കുന്ന അപമാനവും വഷളത്വവും അള്ളാഹു മുൻകൂട്ടി അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ മുമ്പ് ചെയ്തിരുന്ന അക്രമങ്ങളും അനീതികളും അവിടെ പരസ്യപ്പെടുത്തുകയും അവർ ശപിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം തെറ്റിപ്പോകുക, മറ്റുള്ളവരെ തെറ്റിപ്പിക്കുക, സത്യസനാതന മാർഗത്തെ വക്രവും കൊള്ളരുതാത്തതുമായി ചിത്രീകരിക്കുക മുതലായ കൃത്യങ്ങളായിരുന്നുവല്ലോ അവർ ചെയ്തിരുന്നത്. അതെല്ലാം അവിടെ വെച്ച് അവരെപ്പറ്റി പരസ്യപ്പെടുത്തപ്പെടും. അള്ളാഹുവിന് സമന്മാരോ മക്കളോ ഉണ്ടെന്ന വാദം, അവന്റെ അടുക്കൽ വല്ലവരും ശുപാർശ നടത്തി തങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന വാദം, പരലോക ജീവിതത്തെയും പ്രതിഫല നടപടികളെയും കുറിച്ചുള്ള നിഷേധം വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഖേന വ്യക്തമായി അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിഷേധം, അവയെ കൽപ്പിച്ചുകൂട്ടി ദുർവ്യാഖ്യാനം ചെയ്യൽ ആദിയായവയെല്ലാം അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കൽ തന്നെ. സാക്ഷികൾ എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, പ്രവാചകന്മാർ, സജ്ജനങ്ങൾ എന്നിവരെല്ലാം ഉൾപ്പെടുമായിരിക്കും. സ്വന്തം അവയവങ്ങൾ പോലും പാപികൾക്കെതിരായി സാക്ഷി പറയുമെന്ന് 41-ാമത്തെ സൂറത്തിലെ 20-ാമത്തെ ആയത്ത്, 36-ാമത്തെ സൂറത്തിലെ 65-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് താനും. സൂറത്തുൽ മുഅ്മിനിൽ അള്ളാഹു പറയുന്നു, സാരം: ഐഹിക ജീവിതത്തിലും സാക്ഷികൾ നിലകൊള്ളുന്ന ദിവസത്തിലും നമ്മുടെ റസൂലുകളെയും വിശ്വസിച്ചവരെയും നിശ്ചയമായും നാം സഹായിക്കും. അതായത് അക്രമികൾക്ക് അവരുടെ ഒഴിവ് കഴിവ് ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ അവർക്ക് ശാപമുണ്ടായിരിക്കും, അവർക്ക് കടുത്ത വാസസ്ഥലവും ഉണ്ടായിരിക്കും. സൂറത്ത് മുഅ്മിൻ 51-52. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഹ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പലരും ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇങ്ങനെയാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു: സത്യവിശ്വാസിയെ അള്ളാഹു അടുത്തു വരുത്തി അവൻ്റെ കാവലിലാക്കുകയും മറ്റു മനുഷ്യരിൽ നിന്ന് അവരെ മറച്ചു നിർത്തുകയും അവൻ്റെ പാപങ്ങളെ അവനെക്കൊണ്ട് ഏറ്റുപറയിക്കുകയും ചെയ്യും.

0: അവനോട് അവൻ പറയും, ഇന്ന പാപം നിനക്കറിയാമോ? ഇന്ന പാപം നിനക്കറിയാമോ? അവൻ പറയും, റബ്ബേ, എനിക്കറിയാം. അങ്ങനെ അവൻ്റെ പാപങ്ങളെ അവനെക്കൊണ്ട് സമ്മതിപ്പിക്കുകയും താൻ നാശത്തിൽ പതിച്ചു അഥവാ ശിക്ഷക്കർഹനായി എന്ന് അവന് മനസ്സിൽ തോന്നുകയും ചെയ്യുമ്പോൾ അള്ളാഹു പറയും, എന്നാൽ ഇഹത്തിൽ വെച്ച് നിനക്ക് ഞാൻ അവയെ മറ്റുള്ളവർ കാണാതെ മറച്ചുവെച്ച് തന്നു. ഇന്ന് നിനക്ക് ഞാൻ അവയെ പുറത്തു തരുന്നു. പിന്നീട് അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവന് നൽകപ്പെടും. അവിശ്വാസിയും കപടവിശ്വാസിയുമാകട്ടെ, അവരെക്കുറിച്ച് സാക്ഷികൾ പറയും, ഇക്കൂട്ടർ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാണ്. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിൻ്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ. ഈ അക്രമികളെപ്പറ്റി അള്ളാഹു തുടർന്നു പറയുന്നു.
1: വചനം 20. ഉലായിക അക്കൂട്ടർ ലം യകൂനു, അവർ ആയിരുന്നിട്ടില്ല, മുഅജിസീന, അശക്തരാക്കുന്നവർ, ഫിൽ അർദി, ഭൂമിയിൽ, അമാകാന, ഉണ്ടായിരുന്നിട്ടുമില്ല, ലഹും, അവർക്ക്, മിന്ദൂനി, കൂടാതെ, അല്ലാഹി, അല്ലാഹുവിനെ, മിൻ ഔലിയാ, രക്ഷാകർത്താക്കളിൽ നിന്നും, യുദാഅഫു, ഇരട്ടിയാക്കപ്പെടും, ലഹും, അവർക്ക്, അൽ അദാബു, ശിക്ഷ, മാക്കാനു, അവരായിരുന്നില്ല, യസ്തതിഊന, അവർക്ക് കഴിയുക, അസ്സമഅ, കേൾക്കൽ, വമാക്കാനു, അവർ ആയിരുന്നുമില്ല, യുബ്സിറൂൻ, അവർ കണ്ടറിയുക.

0: ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരായിരുന്നില്ല. അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു രക്ഷാകർത്താക്കളും ഉണ്ടായിരുന്നുമില്ല. അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. അവർക്ക് കേൾക്കുവാൻ സാധ്യമായിരുന്നില്ല, അവർ കണ്ടറിഞ്ഞിരുന്നുമില്ല.
1: വേണ്ടുന്നതൊന്നും കേട്ടുമനസ്സിലാക്കുവാനോ കണ്ടറിയുവാനോ കൂട്ടാക്കാത്ത നിലപാടാണവർ ഇഹത്തിൽ വെച്ച് കൈക്കൊണ്ടിരുന്നത്. അതാണവർക്ക് ഇത്രയും കടുത്ത അനുഭവം നേരിടുവാൻ കാരണം. വല്ല അഭയമോ സഹായമോ സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പിടിയിൽപ്പെടാതെ അവനെ തോൽപ്പിച്ചു രക്ഷപ്പെടുമാറുള്ള രക്ഷകർത്താക്കളും ഭൂമിയിൽ അവർക്കുണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല ഇഹലോകത്ത് വെച്ച് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരുന്നത്. ശിക്ഷാ നടപടി പരലോകത്ത് വെച്ചായിരിക്കുമെന്നുള്ള അവൻ്റെ നിശ്ചയം അനുസരിച്ചാകുന്നു അത് എന്ന് സാരം. അവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തിനും കാഠിന്യത്തിനും പുറമെ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്നവരായിരുന്നുവല്ലോ അവർ. അതാണവർക്ക് ഇരട്ടിക്കണക്കിൽ ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം. അള്ളാഹു തുടരുന്നു.
2: വചനം 21. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ഖസിറു, അവർ നഷ്ടപ്പെടുത്തി അംഫുസഹും അവരെ തന്നെ. വദല്ല തെറ്റിപ്പോവുകയും ചെയ്തു അൻഹും അവരിൽ നിന്ന്. മാ യാതൊന്ന്, കാനു അവരായിരുന്നു. യഫ്തറൂൻ അവർ കെട്ടിച്ചമക്കുക.

0: അക്കൂട്ടരത്രേ തങ്ങളെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയവർ. അവർ കെട്ടിച്ചമച്ചിരുന്നത് എല്ലാം അവരെ വിട്ടു തെറ്റി മറഞ്ഞു പോകുകയും ചെയ്യുന്നതാണ്.
1: വചനം 22. ലാജറമ, തെറ്റില്ല. അന്നഹും, അവരെന്നത്, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, ഹും, അവർ, അൽ അഖ്സറൂൻ, ഏറ്റവും വലിയ നഷ്ടക്കാർ.
2: ലാജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ.
0: നിസ്സംശയമത്രേ അവർ തന്നെയാണ് പരലോകത്തിൽ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത്.
3: ലാജറമ എന്ന വാക്കിന്റെ ഘടനയും സാക്ഷാൽ അർത്ഥത്തെയും കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. എങ്കിലും അതിന്റെ തൊട്ടുപറയുന്ന കാര്യം സംശയരഹിതവും ന്യായയുക്തവുമാണെന്ന അർത്ഥത്തിലാണ് അതിന്റെ പ്രയോഗം എന്നുള്ളതിൽ എല്ലാവരും യോജിക്കുന്നു. അവിശ്വാസികളായ അക്രമകാരികളുടെ പര്യവസാനത്തെപ്പറ്റി വിവരിച്ച ശേഷം സത്യവിശ്വാസികളായ സൽക്കർമ്മികളുടെ ഭാവി എന്തായിരിക്കുമെന്ന് തുടർന്ന് വിവരിക്കുന്നു.
1: വചനം 23. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരുത്തർ, ആമനു, അവർ വിശ്വസിച്ചു, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, വഅഖ്ബതു, അവർ വിനയപ്പെടുകയും ചെയ്തു, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, ഉലായിക അക്കൂട്ടർ, അസ്ഹാബു, ആൾക്കാർ, അൽജന്നത്തി, സ്വർഗത്തിൻ്റെ, ഹും, അവർ, ഫീഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികൾ,

0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങി വിനയപ്പെടുകയും ചെയ്തിട്ടുള്ളവർ അക്കൂട്ടർ സ്വർഗത്തിന്റെ ആൾക്കാരാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും.
1: സത്യവിശ്വാസികളുടെ പര്യവസാനത്തെപ്പറ്റി ചുരുക്കി വിവരിച്ച ശേഷം രണ്ടു കൂട്ടരുടെയും ഇടക്ക് ഉപമാരൂപത്തിൽ ഒരു താരതമ്യം ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 24. മസലു ഉപമ അൽ ഫരീഖൈനി, രണ്ടു കൂട്ടരുടെ, കൽ അഅമ അന്ധനെപ്പോലെ, വൽ അസ്വമ്മി ബധിരനെയും, വൽ ബസീരി കാഴ്ചയുള്ളവനെയും, വസ്സമീഇ കേൾവിയുള്ളവനെയും. ഹൽ യസ്തവിയാനി, രണ്ടുപേരും സമമാകുമോ? മസലൻ ഉപമയിൽ. അഫലാ തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?

0: ഈ രണ്ടു കൂട്ടരുടെയും ഉപമ അന്ധനും ബധിരനും കാണുന്നവനും കേൾക്കുന്നവനും എന്ന പോലെയാകുന്നു. അവർ രണ്ടു കൂട്ടരും ഉപമയിൽ സമമാകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?
1: അവിശ്വാസികളെ അന്ധന്മാരോടും ബധിരന്മാരോടും, സത്യവിശ്വാസികളെ നേരെ മറിച്ച് കാഴ്ചയും കേൾവിയും ഉള്ളവരോടും ഉപമിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളെ പോലെ മുൻ പ്രവാചകന്മാരെയും അവരുടെ പ്രബോധനങ്ങളെയും നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങളുടെ കഥകളാണ് തുടർന്ന് വിവരിക്കുന്നത്. ഒന്നാമത്തെ സമുദായമായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിന്റെ കഥ കൊണ്ട് തന്നെ അതാരംഭിക്കുകയും ചെയ്യുന്നു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഹൂദിൻ്റെ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഅദിയിൽ കാണുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള പരിഭാഷയും വിവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 108 അധ്യായം സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം സൂറത്തുൽ കൗസറിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ അതിമനോഹരമായ പാരായണമാണ് ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകി തന്നു. അൽ കൗസർ, ധാരാളമായത്, വളരെ നന്മ അഥവാ കൗസർ. ഫസ്വല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും അഥവാ മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക കാണിക്കുന്നവൻ, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാലറ്റവൻ, മുറിഞ്ഞുപോയവൻ അഥവാ ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ സൂറത്തിലെ ആയത്തുകളുടെ പദാനുപദ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
0: വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. ഈ സൂറത്തിന് തഫ്സീർ സഅദിയിൽ നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ വിവർത്തനം മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം.
2: അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തീർച്ചയായും നിനക്കു നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. അതായത് നിനക്കു നാം ധാരാളം നന്മയും വർദ്ധിച്ച ഔദാര്യവും നൽകിയിരിക്കുന്നു. അതിൽ പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ. അതിൻ്റെ നീളവും വീതിയും ഒരു മാസ വഴിദൂരമാണ്. അതിലെ ജലം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിലുള്ള പാത്രങ്ങൾ എണ്ണത്തിലും തിളക്കത്തിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അതിൽ നിന്നാരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ അയാൾക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് ആരാധനകളെ ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. കാരണം അവ രണ്ടും ആരാധനകളിൽ അതിശ്രേഷ്ഠവും പുണ്യകർമ്മങ്ങളിൽ മഹത്വമേറിയതുമാണ്. നമസ്കാരം ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹുവിനുള്ള വിധേയത്വവും ആരാധനയുമാണ്. ബലിയാകട്ടെ, ഒരു അടിമ തൻ്റെ അടുക്കലുള്ള വിശിഷ്ടമായ ബലിമൃഗങ്ങളിലൂടെ അല്ലാഹുവിലേക്കടുക്കലും മനുഷ്യ മനസ്സുകൾ ഏറെ ഇഷ്ടപ്പെടുകയും പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ധനത്തെ ചെലവഴിക്കലുമാണ്. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതായത് നിന്നോട് വിദ്വേഷം കാണിക്കുകയും നിന്നെ ആക്ഷേപിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ. എല്ലാ നന്മയും കർമ്മങ്ങളും പ്രശസ്തിയും നഷ്ടപ്പെട്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ യഥാർത്ഥത്തിൽ പരിപൂർണൻ തന്നെയാണ്. അതായത് പ്രശസ്തിയിലും സഹായികളുടെയും അനുയായികളുടെയും ആധിക്യത്തിലും ഒരു സൃഷ്ടിക്ക് സാധ്യമാവുന്ന രൂപത്തിലുള്ള പരിപൂർണത.
0: സൂറത്തുൽ കൗസർ അതിന് തഫ്സീറുസ്സാഅിദി നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം. അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്, നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: നമ്മൾ കേൾക്കുന്നത് പരനിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 407-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന് തൻവീന്, സാക്കിനായ മീം, മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തു ദാത്തിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർക്കീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ പത്ത് സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ച് വീതം, അങ്ങനെ ഓരോന്നിലും രണ്ട് വീതം, അങ്ങനെ പത്ത് സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ 7 സിഫത്തുകൾ, 7 വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. 10 സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു അക്ഷരത്തിന് നാല് സിഫത്തുകൾ വരെ ഉണ്ടാവാം, മൂന്നോ നാലോ സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും, ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട്, മഖ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിന് മഖ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഖ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വറഹാവ, അഷിദ്ദത്തു വറഹാവ. നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അഷിദ്ദത്തു, അർറഹാവത്തു, അതുപോലെ തന്നെ വൽ ബൈനീയത്തു, അഥവാ മൂന്ന് സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഹാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണസ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചു വെക്കുന്നു. ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖത്തിൻ ബക്കത്ത്, അജിദ് ഖത്തിൻ ബക്കത്ത്, ഹംസ ജീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ത, ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്, ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഖ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു, അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് വല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല, ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം, അ ജ ദ ഖ ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ തടഞ്ഞുവെക്കുകയാണ്, പിടിച്ചുവെക്കുകയാണ്, പുറത്തേക്ക് വല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹറൂഫ് ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചുവെക്കുകയും മഖ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്: ഹംസ, ജീം, ദാൽ, ഖാഫ്, ത്വാ, ബാ, കാഫ്, ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു: അജിദ് ഖാതിൻ ബക്കത്ത്, അജിദ് ഖാതിൻ ബക്കത്ത്, അ ജ ദ ഖ ത്വാ ബ ക ത. ഈ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ. റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനിയ്യ എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചുവെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചുവെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനിയ എന്ന സിഫത്തിൻ്റെ വിശേഷണം, എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് 5 അക്ഷരമാണ്. ലിൻ ഉമർ, ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഹാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റാ ഉച്ചരിക്കാം. അൽ, അൽ, അർ, അൽ, അർ, അർ, അ. ഇൻഷാല്ലാ റാഇൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ്യ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഹാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഹാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനുസൗത്തി ഇന്ദ നുത്ഖി ബിൽ ഹർഫി. ഹർഫിനെ, അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചുവെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തതുകൊണ്ട് ആ ഇഅ്തിമാദ്, മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിൻ്റെ ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ, ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖതിൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഖ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖ ത്വ. ഇതിൽ തന്നെ ത്വ എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത്വ ത്വ. കാരണം എല്ലാ ശക്തമായ കവിയായ കുവ്വത്തുള്ള സിഫത്തുകളൊക്കെ ഈ ത്വയിനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള, ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ, ഉച്ചാരണ രൂപങ്ങൾ, വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഖാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഖാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ

0: ഷ. നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിന് അക്ഷരങ്ങളാണ്. അപ്പം ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഹ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ അല്ലാ, ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇംറാൻ 133 മുതൽ 145 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തൻസീൽ, സൂറത്തുൽ ഇൻസാൻ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശൈഖ് നബീൽ അൽ റിഫാഇ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തൻസിൽ, സൂറത്തുൽ ഇൻസാൻ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് നബീൽ അൽരിഫായി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കും.

0: ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്, അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 25. വലഖദ് അർസൽന, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, നൂഹൻ നൂഹിനെ, ഇലാ ഖൗമിഹി, അവന്റെ ജനങ്ങളിലേക്ക്, ഇന്നി, നിശ്ചയമായും ഞാൻ, ലക്കും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരൻ, മുബീനും, വ്യക്തമായ. വലഖദ്

0: ലോത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു.
1: വചനം 26. അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇല്ലല്ലാഹ, അല്ലാഹുവിനെയല്ലാതെ. ഇന്നി, നിശ്ചയമായും ഞാൻ. അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. അലൈക്കും, നിങ്ങൾക്ക്. അദാബ, ശിക്ഷയെ. യൗമിൻ, ഒരു ദിവസത്തിലെ. അലീമിൻ, വേദനയേറിയ.

0: അതായത് നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന്. വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു.
1: വചനം 27. ഫഖാല, അപ്പോൾ പറഞ്ഞു, അൽ മലഉ, പ്രധാനികൾ, അല്ലദീന കഫറു, സത്യം നിഷേധിച്ചവരായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനങ്ങളിലെ, മാ നറാക, നാം നിന്നെ കാണുന്നില്ല, ഇല്ല, അല്ലാതെ, ബഷറൻ, ഒരു മനുഷ്യനായിട്ട്, മിസ്ലന, ഞങ്ങളെപ്പോലെയുള്ള, വമാ നറാക, നിന്നെ ഞങ്ങൾ കാണുന്നുമില്ല, ഇത്തബഅക, നിന്നെ പിന്തുടർന്നത്, ഇല്ലല്ലദീന, യാതൊരുത്തരൊഴികെ, ഹും, അവർ, അറാദിലുന, ഞങ്ങളിലെ ഏറ്റവും താണവർ, ബാദിയർ റഈ, പ്രഥമ വീക്ഷണത്തിൽ. വമാനറ, ഞങ്ങൾ കാണുന്നില്ല, ലക്കും, നിങ്ങൾക്ക്, അലൈന, ഞങ്ങളെക്കാൾ, മിൻ ഫളിൻ, വല ശ്രേഷ്ഠതയും, ബൽ, എന്നാൽ, നദുന്നുക്കും, ഞങ്ങൾ നിങ്ങളെ കരുതുന്നു, കാദിബീൻ, കള്ളം പറയുന്നവരായി.

0: അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രധാനികൾ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളിൽ ഏറ്റവും താണവരായുള്ളവരല്ലാതെ അതും പ്രഥമ വീക്ഷണത്തിൽ ചിന്തിക്കാതെ നിന്നെ ആരും പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നുമില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് വല്ല ശ്രേഷ്ഠതയും ഉള്ളതായും ഞങ്ങൾ കാണുന്നില്ല. എന്നല്ല, നിങ്ങളെ വ്യാജം പറയുന്നവരായാണ് ഞങ്ങൾ കരുതുന്നത്.
1: സത്യനിഷേധികളായ ആ പ്രമാണിവർഗത്തിന്റെ മറുപടിയിൽ നിന്ന് അവരുടെ അഹന്തയും മൂഢതയും ഒരുപോലെ വ്യക്തമാകുന്നതാണ്. ഒന്നാമതായി, നൂഹ് അലൈഹിസലാം ഒരു മനുഷ്യനാണ്, മലക്കല്ല എന്നാണ് അവരുടെ ആരോപണം. മനുഷ്യരെ ഉപദേശിക്കുവാൻ മനുഷ്യനല്ലാതെ പറ്റുകയില്ലെന്നും മലക്ക് ഉപദേശകനായി നിയോഗിക്കപ്പെടുന്നത് അപ്രായോഗികമാണെന്നും അവർ മനസ്സിലാക്കിയില്ല. താണതരക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ പിൻപറ്റിയിരിക്കുന്നത്. അതാകട്ടെ, ശരിക്കും ആലോചിക്കാതെ പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ ഉപദേശം ശരിയാണെന്ന് ധരിച്ചുവശായതുമാണ്. ഇതാണ് രണ്ടാമത്തെ ആരോപണം. ഔന്നിത്യത്തിന്റെ കുത്തകവാദവും അധമത്വത്തിന്റെ മുദ്രകുത്തലും പ്രമാണിവർഗത്തിന്റെ എക്കാലത്തുമുള്ള പതിവാണ്. ഒരു കാര്യം സത്യമോ ന്യായമോ ആണെന്നുള്ളതിന്റെ ലക്ഷണം അക്കാര്യം സ്വീകരിക്കുന്നവർ പ്രമാണികളോ താണ നിലവാരത്തിലുള്ളവരോ ആയിരിക്കലല്ലോ. മാത്രമല്ല, മിക്കവാറും എല്ലായ്പ്പോഴും സത്യം സ്വീകരിക്കുവാൻ ആദ്യം മുന്നോട്ട് വരിക ദുർബല വിഭാഗക്കാരും സാധാരണക്കാരുമായിരിക്കും താനും. പ്രമാണിവർഗത്തിന്റെ അഹന്തയും ദുരഭിമാനവും അതിന് വിലങ്ങുതടിയായിരിക്കലാണ് പതിവ്. ഏതൊരു റസൂലിനെയും അയക്കുമ്പോൾ അതത് നാട്ടിലെ സുഗലോലുപന്മാരായ ആളുകൾ തങ്ങളുടെ പൂർവാചാരങ്ങളെ കൈവിടുവാൻ വിസമ്മതിക്കാതിരുന്നിട്ടില്ല എന്ന് അള്ളാഹു തന്നെ 43:23 പ്രസ്താവിച്ചിട്ടുള്ളതാണ്. റോമാ ചക്രവർത്തിയായ ഹെറക്ലിയൂസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഷാമിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പലതും അന്വേഷിച്ചറിഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രമാണി വിഭാഗമോ ദുർബല വിഭാഗമോ എന്ന് ചോദിക്കുകയുണ്ടായി. ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണെന്നായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മറുപടി. റസൂലുകളുടെ അനുയായികൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഹെറക്ലിയൂസ് പറയുകയുണ്ടായി. നൂഹ് നബി അലൈഹി സലാമയിൽ വിശ്വസിച്ചിരുന്നവർ ചെരുപ്പ് പണിക്കാരും മറ്റുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹുവിനറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമാദ്യം വിശ്വസിച്ച പലരും ദുർബലരും സാധുക്കളുമായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. നൂഹ് അലൈഹി സലാമിനെ പിൻപറ്റിയ ആ നിസാരന്മാർക്ക് പോലും നൂഹ് അലൈഹി സലാം പറയുന്നതിൻ്റെ ന്യായാന്യായതകളെപ്പറ്റി ചിന്തിക്കാതെ വഞ്ചിതരായതാണെന്നാണല്ലോ പ്രമാണിവർഗത്തിൻ്റെ ആരോപണം. പ്രവാചകന്മാരുടെ ദൗത്യ സന്ദേശങ്ങൾ വക്രതയില്ലാത്തതും പ്രഥമ വീക്ഷണം കൊണ്ട് തന്നെ സത്യത ബോധ്യപ്പെടുന്നതുമായിരിക്കും. അവിടെ വിമർശനത്തിനോ കൂടുതൽ ചിന്തക്കോ ആവശ്യമുണ്ടായിരിക്കയില്ല. അതേസമയത്ത് പ്രമാണിവർഗത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുസ്വാർത്ഥങ്ങളൊന്നും സാധാരണക്കാരെ തീണ്ടിയിരിക്കുകയുമില്ലല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാർ പ്രവാചകന്മാരെ പിൻപറ്റുവാൻ മടികൂടാതെ മുമ്പോട്ട് വരുവാൻ കാരണമാകുന്നത്. നിഷേധികളുടെ മൂന്നാമത്തെ ആക്ഷേപം, നൂഹ് നബി അലൈഹി സ്വലാമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട യോഗ്യതകളൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. അവരുടെ ദൃഷ്ടിയിൽ ധനം, പ്രതാപം മുതലായ ഭൗതിക നേട്ടങ്ങളാണല്ലോ യോഗ്യതയുടെ അളവുകോൽ. ആത്മീയാഭിവൃദ്ധി, മനസംസ്കാരം, സാൻമാർഗികനിഷ്ഠ പോലുള്ള ഗുണങ്ങളൊന്നും അവരുടെ ദൃഷ്ടിയിൽ യോഗ്യതയായി കാണുകയുമില്ല. ആ സ്ഥിതിക്ക് ഈ ആക്ഷേപവും പരിഗണനീയമാകുന്നില്ല.
2: വചനം 28. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറായിത്തും, നിങ്ങൾ കണ്ടുവോ, ഇൻകുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, തെളിവോടുകൂടി, മിർ റബ്ബി, എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള, ആതാനി, അവൻ എനിക്ക് തരികയും ചെയ്തു, റഹ്മത്തൻ, കാരുണ്യത്തെ, മിൻ ഇൻദിഹി, അവന്റെ പക്കൽ നിന്ന്, ഫഉമ്മിയത്ത്, എന്നിട്ട് അത് കാണപ്പെടാത്തതായി, അലൈക്കും, നിങ്ങൾക്ക്, അനുൽസിമുക്കുമൂഹ, ഞങ്ങൾക്ക് നിങ്ങളെ അതിന് നിർബന്ധിക്കാനാകുമോ, വ അന്തും, നിങ്ങളായിരിക്കെ, ലഹ, അതിന് കരിഹൂൻ, വെറുപ്പുള്ളവർ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ആയിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്ക് അവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്കത് കണ്ടറിയുവാൻ കഴിയാതെ അന്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ അതിനെ വെറുക്കുന്നവരായിരിക്കെ അതിന് നിങ്ങളെ ഞങ്ങൾ നിർബന്ധം ചെലുത്തുകയോ?
1: തെളിവ് വളരെ വ്യക്തമായിരുന്നിട്ടും നിങ്ങൾക്കത് കണ്ടു മനസ്സിലാക്കുവാൻ കഴിയാതെ വരികയാണെങ്കിൽ വേണ്ട, നിങ്ങൾ വിശ്വസിച്ചേ തീരൂ എന്ന് ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിർബന്ധത്തിന്റെ പ്രശ്നമേ ഇതിലില്ല എന്ന് സാരം. കാരുണ്യം, റഹ്മ കൊണ്ടുദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ച പ്രവാചകത്വവും ദിവ്യ സന്ദേശങ്ങളുമാകുന്നു. ഇത് രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണല്ലോ.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുൽ ഖുമാൻ 12 മുതൽ 28 വരെയുള്ള ആയത്തുകൾ.

മദീന മസ്ജിദുൻ നബവിയിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ബഖറ 165 മുതൽ 170 വരെയുള്ള ആയത്തുകൾ.

0: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽ മുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 153 മുതൽ 158 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയ വസന്തം, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം. മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിൻ്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സദുപദേശമാണ്, സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ

ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅ്‌വ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അതിലൂടെ വിജയം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവസാനം ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും വത്തിൽ കഅദുൻ, അതാണ് ആദ് സമുദായം, ജഹദൂബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നിഷേധിച്ചു. വഅസൌ റുസുലഹു, അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന, നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തു നിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ ഉത്ബിഉ ഫീ ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. വ ഉത്ബിഉ ഫീ ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം. വ യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറൂ റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അലാ ബുഅദൻ ലി ആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ് അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരെയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅ്‌വത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വ ഇലാ സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഹാഹും, അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഇലാഹിൽ നിന്ന്, ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു, അവനല്ലാതെ, അള്ളാഹുവല്ലാതെ, നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹു

0: അള്ളാഹുവിനെ മാത്രം, ഇബദുല്ലാഹ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ അവൻ അള്ളാഹു, അൻഷഅക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷ അയുൻഷി ഉന്നന സൃഷ്ടിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷഅക്കും മിനൽ അർളി ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു. സൃഷ്ടിച്ച് വളർത്തി എന്നിട്ട് അവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അള്ളാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അള്ളാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. സുമ്മ പിന്നീട് തൂബൂ ഇലൈഹി അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ പിന്നെ തൂബൂ നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി അവനിലേക്ക്. ഇന്ന തീർച്ചയായും റബ്ബീ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ മുജീബ് അടുത്തു തന്നെയുള്ളവനും, ഖരീബ് അടുത്തു തന്നെയുള്ളവനും, മുജീബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. മുജീബ് ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, ഇല സമൂദ് സമൂദിലേക്ക് സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം, വഹും അല്ലദീന കാനു യസ്കുനൂൻ, സെക്കൻഡ് യസ്കുനർ താമസിക്കുന്നവരായിരുന്നു മദായിൻ, മദായിനിൽ. മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅസല്ലാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഖാഹും അവരുടെ സഹോദരൻ, ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും അവരോട് കൽപ്പിക്കുകയാണ്, ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ? ലാ ഷരീക ലഹു, അള്ളാഹ്ക്ക് ഒരു ഷരീക്കുമില്ല, ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്. അർ റാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻഷഅകും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്. സൃഷ്ടിച്ചു വളർത്തി, കാരണം സൃഷ്ടിച്ച അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീതവിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദൻ നബിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് അള്ളാഹു ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്തു ചെയ്തു, ഈ ഭൂമിയിൽ തലമുറകൾ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ് ഒരൊറ്റ ആയത്തിൽ. അല്ലേ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെയും ഇതേ ആശയം അള്ളാഹു പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ള എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക, ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു ഖരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവത ദാഇ, അതുമാത്രമല്ല ഉജീബു, ഞാൻ ഉത്തരം ചെയ്യും, ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി, അള്ളാഹുവല്ലാത്തവർ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൗ മസ്സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്ത ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദാഇൻ ദേശത്തേക്ക് അള്ളാഹു നിയോഗിച്ച, മദാഇൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ, സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകമവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അള്ളാഹനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. അവനാണ് നമ്മളെ പിന്നെ നമ്മളെ ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി, അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
2: أعوذ بالله من الشيطان الرجيم
3: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر

0: نفس بما كسبت وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون
1: بيس قرآن راديو نام كيرت غرينجد مدهرم قرآن വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധുസ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: റേഡിയോയിൽ ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58, 59 ആയത്തുകളാണ് പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദുഖുലു, വഇദ് ഖുൽനദുഖുലു, ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ, ഹാദിഹിൽ ഖറിയത, ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത, ഖറിയത, റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖർ, ഖറിയത. ഫകുലൂ മിൻഹ ഹൈസു ശിഇ്തും, ഹൈസു, ഹൈസു അല്ല ഹ, സ, ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ സഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ശിഇ്തും, ശിഇ്തും, ശിഇ്തും അല്ല ശിഇ്തും അല്ല ശിഇ്തും. റഗദ, റഗദ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, റഗ, റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു, തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ, വദ് ദാലിനെ ഖൽഖല ചെയ്യണം, വദ്ഖുലുൽ, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിന് ഖദർ നിർത്ത, കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു, വഖൂലു ഹിത്തത്തുൻ, ഹിത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം, പ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഇത്തബാഖ് എന്ന സിഫത്ത്. ഹിത്ത, ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, ഇവിടെ ഹിത്തത്തുൻ തൻവീനു ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ ലക്കും അല്ല നഗ്, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ തന്നെ നഗ്ഫിർ, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം, നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും. ഖതായാക്കും, ഖതത, നേരത്തെ പറഞ്ഞതുപോലെ ത മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ, ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ, വസനസീദുൽ മുഹ്സിനീൻ, മുഹ് തൊണ്ടയുടെ മധ്യഭാഗം, ഹ മുഹ്സിനീൻ അല്ല മുഹ്, മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത്, فبدل الذين ظلموا, فبدل الذين الذين അല്ല ذാലാണ്, ذാല് അത്തിക ക്ലാസ്സുകളിലും പ്രത്യേകം പറയാറുണ്ട്, ذാലും ثാ ഒക്കെ. فبدل الذين ظلموا, ظ ظ ظلموا, ظلموا അല്ല ظ. فبدل الذين ظلموا قولا, قولا غيره, قولا, കൗലൻ അല്ല ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണത് അതിൻ്റെ മഖ്റജ്. കൗലൻ തൻവീന് ശേഷം ഗ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. കൗലൻ ഗൈറല്ലദി, ഗൈറല്ലദി ഖീല ലഹും, ഖീ, ഖീല ലഹും. ഫഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. فأنزلنا على الذين ظلموا, على الذين, على الذين ظلموا, ظلموا, ظلموا അല്ല ضاد, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ظ, ظ, ظلموا رجزا, رج, ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം, رج, രിജിസമ്മിന തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. രിജിസമ്മിനസ്സമാ, ഇനി മിനസ്സമാഇ, സമാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമാഇ بما كانوا يفسقون, يفسقون, يفسقون. ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാഹ് ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.
وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തുമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം.

فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله

0: أتيت بالحق وإنك لمن المرسلين.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്.

0: ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിനവ തെന്മീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ നാല് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ, ആറ് അക്ഷരങ്ങൾ. ഹാ, ഖാ, ഐൻ, ഗൈൻ, ഹാ, ഹംസ. ഉദാഹരണം, അൻ അംത, കുഫുവൻ അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം, ബിഗുന്ന, മീമ, നൂന്, വാവ്, യാ, ഹബലും മിമ്മസദ്. പിന്നെ ഇദ്ഗാം ബിലാഗുന്ന, ലാമ്, റാ, വലം യകുല്ലഹു ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് ആറക്ഷരം, ഇദ്ഗാം ബിഗുന്ന നാലക്ഷരം, ഇദ്ഗാം ബിലാഗുന്ന രണ്ടക്ഷരം, പിന്നെ ഇഖ്ലാബ് ഒരക്ഷരം, ബാ, അംബിയ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ നാല് നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഹ്ഫാ എന്നാണ് പറയുക. ഇഹ്ഫാ, അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6, 4 10, ബിലാഗുന്ന 2, 10, 2, 12, ഇഖ്ലാബ് 13. ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ നാല് നിയമങ്ങളുടെ, ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ നാലിൻ്റെയും അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഹ്ഫാ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഹ്ഫാ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരീരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കലും ഒക്കെ വന്നിട്ടുള്ള മീൻ ശരീരി, മീൻ ശരീരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം

0: ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക. മേ ശരി. ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. ത നൂൻസാക്കിനക്ക് ശേഷം ത വന്നാൽ ഇഹ്ഫ ആണ്. ഉദാഹരണം അൻതും അൻതും
1: അൻതും
0: മീൻ ശരി
1: മീൻ ശരി.
0: രണ്ട് കലിമത്തിലുള്ള ഉദാഹരണം ലൻ തനാലുൽ ബിർറ
1: ലൻ തനാലുൽ ബിർറ.
0: ഒരു കലിമത്തിന്റെ ഉദാഹരണം യന്തഹു
1: യന്തഹു.
0: തൻവീന്റെ ഉദാഹരണം ജന്നാതുൻ തജ്രി
1: ജന്നാതുൻ തജ്രി.
0: പോരാ, ജന്നാതുൻ കഴിഞ്ഞിട്ട് അവിടെയാണ് ഇഹ്ഫാന്റെ മണിക്കൽ വരേണ്ടത്.

0: ആ അങ്ങനെ. പിന്നെ സഅ ഫമൻ സഖുലത്.
1: വമൻ സഖുലത്
0: ഒറ്റ കലിമത്ത്. മൻസൂറ
1: മൻസൂറ
0: തൻവീൻ മ

0: ജീമ് മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ,
0: അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ച് നോക്കൂ. ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടാണ്. അപ്പം മുകളിൽ തട്ടരുത്, തട്ടാൻ ഇങ്ങനെ അടുത്ത് വരിക, എന്നിട്ട് മൂക്കിലൂടെ ശബ്ദം വരും ചെയ്യുക. അതായത് മിൻ ശരി എന്നല്ല, മറിച്ച് മീ മീ ശരി. മനസ്സിലായില്ലേ? ഏ മീ ശരി പറഞ്ഞാട്ടെ. അയ്യോ, രണ്ട് കലിമത്തിൽ മീ ജിബാലിൻ,
1: മീ ജിബാലിൻ,
0: മീൻ ജിബാലിൻ എന്നല്ല, മീ

0: പിന്നെ രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ
1: ഐനുൻ ജാരിയ.
0: ദാലിന്റേത്

0: തൻവീന് ദക്കല്ല ഇനി ബാക്കി അക്ഷരങ്ങൾ ഒരു സൂറത്ത് ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാല്ലാ. അത് അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ, സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ് വരെ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് നബീൽ അറിഫായ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.